0: ഞങ്ങളും അമൃതവാണികളും റേഡിയോ സായി ഗ്ലോബൽ ഹാർമണി മലയാളം പരിപാടികളിലൂടെ എല്ലാ വെള്ളിയാഴ്ചയും ഇതേ സമയം നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായി ഗ്ലോബൽ ഹാർമണി മലയാളം.
1: ഭക്തിഗാനാമൃതം ഡോക്ടർ ബി ഭാഗ്യലക്ഷ്മി പാടുന്നു.

മാന്യ ശ്രോതാക്കളെ, സ്നേഹം നിറഞ്ഞ സായിറാം, റേഡിയോ സായി ഗ്ലോബൽ ഹാർമണി മലയാളം പരിപാടികൾ ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ പ്രേമനിർഭരമായ സന്ദേശം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായി ഗ്ലോബൽ ഹാർമണി മലയാളം.
1: പ്രഭാഷണം പ്രൊഫസർ എൻ ആർ മേനോൻ.
2: ഭഗവാന്റെയും സമസ്ത ഭക്തജനങ്ങളുടെയും പാദങ്ങളിൽ നമസ്കരിക്കുന്നു. ഭഗവാന്റെ ഈ സ്വരൂപവും ഞാനുമായിട്ടുള്ള ഒരുപാട് പതിറ്റാണ്ടുകളായിട്ടുള്ളൊരു ബന്ധം. ശരിക്കും സ്വാമി പറയാറുണ്ട്, ഞാൻ ആപസ്തംഭ സൂത്രനാണ്, ഭരദ്വാജ ഋഷിഗോത്രനാണ്, ഞാൻ സർവദേവതാ സ്വരൂപനാണ്. ഭഗവാൻ ശിവന്റെയും സുബ്രഹ്മണ്യന്റെയും ഹനുമാൻ സ്വാമിയുടെയൊക്കെ നടുക്ക് ഭഗവാന്റെ ഈ അവതാര സ്വരൂപം വരുമ്പോൾ അതിൽ വളരെ ഒരു എന്താ പറയുക, ഭഗവാൻ ബാബയ്ക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു അത്യപൂർവമായ ഒരു കോമ്പിനേഷൻ ഓഫ് ഡിവിനിറ്റിയാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ഇവിടെ ഇപ്പൊ നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്യുന്ന ഒരാളും തന്നെ, ഒരു സ്ത്രീയോ ഒരു പുരുഷനോ തന്നെ ആക്സിഡന്റിലായിട്ട് വന്നു ചേർന്നല്ല. ഒരു പക്ഷേ ഇതിലേക്കൂടെ പോയപ്പോ മൈക്കിൽ കൂടെ ശബ്ദം കേട്ടിട്ട് നോക്കുമ്പോൾ ഭഗവാന്റെ വളരെ അതിസുന്ദരമായ രൂപം കണ്ടിട്ട് കയറി വന്ന കുടയും ബാഗും സൈഡിൽ വെച്ചിട്ട് എന്താ നടക്കുന്നത് നോക്കിപ്പോയേക്കാം, ഏതായാലും സത്സംഗമല്ലേ എന്ന് വിചാരിച്ച് എന്ന് വിചാരിച്ച ഒരു പക്ഷെ കയറിടിക്കുന്ന സഹോദര സഹോദരി പോലും എതിർച്ച വന്നതല്ല. അങ്ങനെ എതിർച്ച എന്നൊരു പദം ഭഗവാന്റെ സങ്കല്പത്തിലില്ല. ഭഗവാൻ ബാബ പറയാറുണ്ട്, എന്റെ സങ്കല്പമില്ലാതെ പുട്ടപ്രതിയിൽ ഒരാളിനും ഒരു ഉറുമ്പിന് പോലും കാലുകുത്താൻ പറ്റില്ല. തീർച്ചയായിട്ടും അവിടുത്തെ വളരെ ദൃഢമായൊരു വജ്ര സങ്കല്പമുണ്ട്. അപ്പൊ നമ്മളൊക്കെ ഒരുപാട് അനുഗ്രഹീതരാണ്, അങ്ങനെ നമുക്ക് നമ്മളെ തന്നെ അനുമോദിക്കാം. നമ്മൾ ഈ ഒരു അവസരം കിട്ടിയതിന് ഭഗവാൻ മുമ്പിൽ നമസ്കരിക്കുകയും ചെയ്യാം. അപ്പൊ എന്റെ ഒരു നല്ല ഓർമ്മ ഭഗവാന്റെ സ്വരൂപമായിട്ടുള്ള പങ്കുവെക്കാറ് ഞാൻ തുടങ്ങിയാൽ അത് നന്ദിയേടാവും. ഒരുപക്ഷെ എന്റെ സായി സാധനാ ജീവിതം തുടങ്ങുന്നത് ഈ സ്വരൂപത്തിന് മുമ്പിൽ നിന്നാണ്. വർഷങ്ങൾക്ക് മുമ്പ് സത്യസായിയുടെ വിദ്യാഭ്യാസ പദ്ധതിയും മാനുഷിക മൂല്യങ്ങളും എന്നുള്ളതിനെ പറ്റി പറയാനാണ്. ഇതൊരു കടലാണ്. നേരത്തെ ഇപ്പൊ ഞാൻ പറഞ്ഞു വന്ന് കടല് പോലത്തെ ഒരു വിഷയം തന്നെയാണ് ഭഗവാൻ സത്യസായി ബാബയുടെ വിദ്യാഭ്യാസവും മാനുഷിക മൂല്യങ്ങളും. പക്ഷേ ഒരു രണ്ടു മാസം മുമ്പ് വൈറ്റ്ഫീൽഡിൽ സ്വാമിയുടെ ശ്രീ സത്യസായി വിദ്യാഭ്യാസ പദ്ധതി എന്ന് പറയുമ്പം അതിന് ഒരു സുദർശന ചക്രം പോലെ ഒരുപാട് മുഖങ്ങളുണ്ട്. ഈ രണ്ട് കൈയിലുള്ള വിരലൊന്നും എണ്ണിയ തീരുമില്ല. എങ്കിലും പെട്ടെന്ന് പറയുമ്പം അതിൽ ഒന്ന് നേരിട്ട് ഭഗവാൻ ബാബ നടത്തുന്ന നേരിട്ട് ഓരോ ഏത് ചുമരിൽ ഏത് കളർ പെയിന്റ് അടിക്കണം, കടലാസിൽ തിരുകണ്ട എന്താ പറയണ്ട മുട്ടുസൂചിയുടെ നിറം അല്ലെങ്കിൽ ക്ലിപ്പിന്റെ നിറം എന്തായിരിക്കണം വരെ അവിടുത്തെ ഡയറക്ടറായിട്ടുള്ള സങ്കല്പം കൊണ്ട് തീരുമാനിക്കുന്ന എന്നുള്ള അർത്ഥത്തിൽ മൂന്ന് ക്യാമ്പസുകളാണ് നമുക്കറിയാമത്. പെൺകുട്ടികൾക്ക് ആനന്ദപൂർ ക്യാമ്പസ് ഉണ്ട്, ആൺകുട്ടികൾക്ക് പുട്ടപ്പർത്തിയ ക്യാമ്പസ് ഉണ്ട്, ആൺകുട്ടികൾക്ക് തന്നെ ബാംഗ്ലൂരിന് അടുത്ത വൈറ്റ്ഫീൽഡ് ക്യാമ്പസ് ഉണ്ട്, സ്കൂളുകൾ വേറെ. ഇത് നേരിട്ട് അവിടുത്തെ സങ്കല്പത്തിൽ നടക്കുന്നത്. അവിടുത്തെ സങ്കല്പത്തിന് അല്ലാതെ നടക്കുന്ന സ്ഥാപനങ്ങൾ ഒരുപാടുണ്ട് ഇന്ത്യയിൽ, കേരളത്തിൽ അങ്ങനെയുള്ള സ്ഥാപനങ്ങളുണ്ട്. അധ്യാപകരുടെ കാര്യം പറഞ്ഞാലും അവിടുന്ന് നേരിട്ട് നിയമിച്ച് അധ്യാപന വൃത്തി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അരിശേച്ചു പോകും. പുട്ടപ്പർത്തി ക്യാമ്പസിലും വൈറ്റ്ഫീൽഡൊക്കെ പോയി കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങിക്കാൻ പറ്റുന്ന എല്ലാ വിദ്യാഭ്യാസ യോഗ്യതയും എന്താ പറയണ്ടത് മെരിറ്റും ഒക്കെ ഉള്ളവര് ആരൊക്കെ വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് അങ്ങ് ജോലി ഇരുന്നവരത് വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് അതിന് പോകാൻ പറ്റുന്നവരത് പോകണ്ടെന്ന് വെച്ചിട്ട് ഒരു സേവനമായിട്ട് സ്വാമിയുടെ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേരുകളെ ഓർക്കുന്നു, എന്റെ ഓർമ്മ വരുന്നു, പക്ഷെ അങ്ങനെ പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ മെരിറ്റ് പറയുകയാണെങ്കിൽ A++ ആണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ കൽപ്പിത ഡീംഡ് യൂണിവേഴ്സിറ്റി കൽപ്പിത സർവകലാശാലയാണ് നമ്പർ 2. വാസ്തവം പറഞ്ഞാൽ നമ്പർ 1 തന്നെയാണത്. പക്ഷേ ഒരു ഗവൺമെന്റ് ഓർഡറിൽ വരുമ്പോൾ IIM ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജ്മെന്റിനാണല്ലോ റാങ്കിങ് പോകുന്നത്. അതിന്റെ തൊട്ട് താഴെ A++ നാഷണൽ അസസ്മെന്റ് അക്രഡിറ്റേഷൻ കൌൺസിൽ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷന്റെ കൊടുത്തിരിക്കുന്ന ഞാനൊരു ഒരു ഫിഗറേറ്റീവ് ഡീറ്റെയിൽസ് പറയുന്നുള്ളതേ ഉള്ളൂ. ഭഗവാൻ ബാബയുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ മേന്മ തെളിയിക്കാൻ A++ ഒന്നും ആവശ്യമില്ല, ഒരു പ്ലസും ആവശ്യമില്ല. അതിനവിടെ നിന്ന് ഇറങ്ങി വരുന്ന കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകളായിട്ട് ഇറങ്ങി വരുന്ന ഇന്ത്യയിലും പുറത്തും ഒരുപാട് തലങ്ങളിൽ ജോലി ചെയ്യുന്ന ഒരുപാട് യുവതി യുവാക്കന്മാർ, അവർ യുവതി യുവാക്കന്മാരൊന്നും അല്ല, ഇപ്പം ഫസ്റ്റ് ബാച്ച് വന്നവരൊക്കെ 40 or 45 വയസ്സായിരുന്നു കൂട്ടുക. അങ്ങനെ ഒരു നിശബ്ദമായ ഒരു സൈന്യം തന്നെയുണ്ട്. സൈന്യം എന്ന് പറയുമ്പോൾ അവർ തെറ്റിദ്ധാരണ വരും, തോക്കും കടാരയൊക്കെ എടുത്ത് നടക്കുന്ന ആരോ ആണ് ആർമി എന്നാണ് നമ്മുടെ വിചാരം. അത് ശരിയാണെങ്കിലാണ് മറ്റൊരു വശമുണ്ടല്ലോ, പീസ് കീപ്പിംഗ് ആർമി. ഏത് ആർമിയുടെ ഉദ്ദേശം പീസ് കീപ്പിംഗ് ആണ്. ഇവിടെ പ്രത്യേകിച്ചും ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഈ മൂന്ന് ക്യാമ്പസുകളിൽ ഇറങ്ങി വന്നിട്ടുള്ള 10,000-ക്കണക്കിന് സ്ത്രീ പുരുഷന്മാരൊരു പീസ് കീപ്പിംഗ് ആർമി. അവരുടെ തോക്കിന്റെ സ്ഥാനത്ത് അവർ ഉപയോഗിക്കുന്നത് സത്യവും ധർമ്മവും ശാന്തിയും പ്രേമമൊക്കെയാണ്, അക്ഷരാർത്ഥത്തിൽ. അങ്ങനെ ലോകം മുഴുവൻ വ്യാപരിച്ച് കിടപ്പുണ്ട് ഭഗവാന്റെ പ്രവർത്തനങ്ങൾ. ഏതാണ്ട് 200-ഓളം രാജ്യങ്ങളിൽ വ്യാപരിക്കുന്ന പോലെ തന്നെ ഈ മൂന്ന് ക്യാമ്പസുകളുണ്ട്. അതല്ലാതെ ഞാൻ പറഞ്ഞ പോലെ സ്ഥാപനങ്ങളുണ്ട്. വ്യക്തികൾ തന്നെ നമുക്കറിയാം, അധ്യാപകർ രണ്ടായിട്ട് തിരിക്കാം. ഇപ്പൊ എന്റെ മുമ്പിൽ തന്നെ ഇരിക്കുന്ന ബാല്യ സഹോദരിമാരും സഹോദരന്മാരും പലരും പ്രൊഫഷൻ വൈസ് അധ്യാപകരല്ല, പക്ഷേ അവര് നമ്മുടെ എഡ്യൂക്കേഷൻ വാല്യൂസ് ക്ലാസ്സൊക്കെ അതീവ ഗംഭീരമായിട്ട് ഭംഗിയായിട്ട് എടുക്കാൻ കഴിവുള്ള ഒരുപാട് പേരുണ്ട്. അത് അവിടുത്തെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. ഏതോ ഒരു ബട്ടൺ അമർത്തുന്ന പോലെയാണ് എന്ന് മൈക്കിന് മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്കറിയാം, തിങ്സ് ഫ്ലോ, ഗംഗ ഒഴുകുന്ന പോലെ. പണ്ഡിത് ജവഹർലാൽ നെഹ്റു ഡിസ്കവറി ഓഫ് ഇന്ത്യ പറയുന്നുണ്ട്, ഗാൻജസ് എവർ ഫ്ലോയിങ് എവർ ചേഞ്ചിങ് എറ്റ് എവർ ദ സെയിം. ഗംഗ എപ്പോഴും ഒഴുകുന്നു, നിശബ്ദമായിട്ട് എപ്പോഴും ഒഴുകുന്നു, എപ്പോഴും മാറുന്നു, എന്നാലും എന്തോ ഒന്ന് മാറാത്തതുണ്ട് ഗംഗയിൽ. അതാണല്ലോ നമ്മൾ ഗംഗയെപ്പറ്റി അത്രയും നമുക്ക് മരണസമയത്ത് പോലും വായിൽ ഒഴിച്ചെടുക്കുന്ന ഗംഗാജലാണെന്നൊക്കെ സങ്കല്പിക്കുന്നത്. അത്രയ്ക്ക് പവിത്രമാണ് ഗംഗ. അതുപോലെ എന്താ പറയണ്ട, ഈ ആശയങ്ങളുടെ ഒരു ഗംഗാപ്രവാഹം ഉണ്ടാവുന്നത് അവര് ബി എഡ് എം എഡ് എടുത്തുകൊണ്ടല്ല, ഭഗവാന് കൃപയുള്ളുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്ന നോക്കിയാൽ ഞാൻ നേരത്തെ ഒരു വൈഡ് സ്പെക്ട്രം ബിയോണ്ട് വേർഡ്സ് ആണ്. നമുക്ക് ഒരു കാലത്തും വാക്കുകളിൽ ഈ മനുഷ്യൻ സൃഷ്ടിച്ച നിഘണ്ടുവിലെ വാക്കുകൾ എടുത്തൊന്നും ഭഗവാൻ ശ്രീ സത്യസായി ബാബയെ പറ്റി ഒന്നും പറയാൻ പറ്റില്ല എന്നുള്ളത് വളരെ നിസ്തർക്കമായ കാര്യമാണെങ്കിലും പറയാൻ വേണ്ടി പറയുന്ന ചില കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോ അങ്ങനെ സ്ഥാപനങ്ങളുണ്ട്, നേരിട്ടല്ലാതെ നടക്കുന്ന സ്ഥാപനങ്ങളുണ്ട്, അധ്യാപക വ്യക്തികളുണ്ട്, അധ്യാപകരല്ലെങ്കിലും അധ്യാപകരുടെ ജോലി ചെയ്യുന്ന വ്യക്തികളുണ്ട്. ഇങ്ങനെ വലിയൊരു ഓഷനായിട്ടാണ് കിടക്കുന്നത്. എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഇത് ഇറ്റ്സ് ഗോഡ്സ് ഓൺ യൂണിവേഴ്സിറ്റി. നമ്മൾ കേരളത്തിനെ പറ്റി ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയാറുണ്ട്. അതിന്റെ ഇപ്പോഴത്തെ നില എന്ത് തന്നെ ആയാലും ഗോഡ്സ് ഓൺ കൺട്രിയാണ് തീർച്ചയായിട്ടും, വലിയ സംശയമില്ല പലതരത്തിൽ. അപ്പോ ഗോഡ്സ് ഓൺ യൂണിവേഴ്സിറ്റി എന്ന് തീർച്ചയായിട്ടും സത്യസായി ഡീംഡ് യൂണിവേഴ്സിറ്റി പറ്റി പറയാവുന്ന എല്ലാ അർത്ഥത്തിലും. അതിന് ഒരു ഉദാഹരണം മാത്രം ഞാൻ ചൂണ്ടിക്കാണിച്ചോളട്ടെ, എന്തുമാത്രം ഗോഡ്സ് ഓൺ യൂണിവേഴ്സിറ്റി ആണെന്നുള്ളത്. വൈറ്റ് ഫീൽഡ് സ്വാമിയുടെ കോളേജിൽ ക്യാമ്പസിൽ പോയിട്ടുള്ളവർക്ക് അറിയാം, അവിടെ വൈറ്റ് ഫീൽഡിലെ വിദ്യാർത്ഥികൾ താമസിക്കുന്ന ഹോസ്റ്റലിൽ നിന്നും അകത്തൂടെ ഒരു പാസേജ് ഉണ്ട് കോളേജിലേക്ക്, ലൈബ്രറിയിലേക്ക്. ഈ സ്റ്റുഡൻസ് ഒന്നും പുറത്തു വരാൻ പാടില്ല, തിരക്ക് പിടിച്ച മെയിൻ റോഡാണ്, ഒരുപാട് വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട്. അതുകൊണ്ടല്ല, ആ ഡിസിപ്ലിന്റെ ഭാഗമായിട്ട് ഇവർക്ക് എല്ലാ സൗകര്യങ്ങളും അകത്തുണ്ട്, സ്റ്റോറുണ്ട്. പിന്നെ ഇതെല്ലാം പൂർണ്ണമായിട്ടും സൗജന്യമാണ് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. മെസ്ബി എന്ന് പറഞ്ഞൊരു നാം കെ വാസ്തെ എമൗണ്ട് വാങ്ങിക്കുന്നല്ലാതെ ഫീസില്ല. ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരെ കഴിഞ്ഞ വർഷം അഭിമുഖത്തിന് കണ്ടപ്പോഴും സ്വാമി പറയുമായിരുന്നു, അദ്ദേഹം പുട്ടപ്പർത്തിയിൽ പോയപ്പോഴ് സ്വാമിയുടെ ഭഗവാന്റെ വരാന്തി ഇരുന്നപ്പം ഭഗവാൻ അവിടെ ചുറ്റുപാടും കുട്ടികളായിരിക്കുന്നു, വിദ്യാർത്ഥികളാണ്. അതിലൊരു വിദ്യാർത്ഥി വിളിച്ചിട്ട്, ഇന്ത്യക്ക് പുറത്തുനിന്നുള്ള ഒരു വിദ്യാർത്ഥിയാണെന്ന് തോന്നുന്നു, വിളിച്ച് ജസ്റ്റിസ് വി ആർ കൃഷ്ണന് മുമ്പിൽ ഇരുന്നുകൊണ്ട് തന്നെ ആ മുമ്പിൽ നിന്നുകൊണ്ട് തന്നെ സ്വാമി ചോദിച്ചു, നീ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? അപ്പൊ ആ കുട്ടി ക്ലാസ് പറഞ്ഞു, പേരെന്താണ്? പേര് പറഞ്ഞു. നാടെന്താ? നാട് ചോദിച്ചു. നീ എത്ര രൂപ ഫീസ് കൊടുക്കുന്നു? ആ കുട്ടി ഒന്ന് പരിങ്ങി. ഇതാരോ ചോദിക്കുന്നത്? ചാൻസലർ ഓഫ് ദ യൂണിവേഴ്സിറ്റിയാണ് ചോദിക്കുന്നത് എത്ര ഫീസ് എന്ന്. ഫീസ് ഇല്ലാന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അപ്പൊ ആ കുട്ടി പറഞ്ഞു, നോ ഫീ ഭഗവാൻ, നോ ഫീ സ്വാമി. ഐ ആം അബ്സല്യൂട്ട്ലി ഷുവർ. നീ ഉറപ്പായിട്ട് നിനക്ക് നിനക്ക് അറിയാമോ? ഐ നോ സ്വാമി, ബിക്കോസ് ഐ എം സ്റ്റഡിങ് ഹിയർ. ഞാനിവിടെ പഠിക്കാൻ, എനിക്കറിയാം. ഇവിടെ ഫീസ് ഒന്നും വാങ്ങാറില്ല. ജസ്റ്റിസ് കൃഷ്ണയ്യനോട് ചെരിഞ്ഞൊരു സ്വാമി പറഞ്ഞു, സി വാട്ട് ഹി സെഡ്. അപ്പോ മഹാനായ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ പറയായിരുന്നു, എനിക്കൊരു തെളിവിന്റെ ആവശ്യമില്ല എങ്കിലും സ്വാമി അങ്ങനെയാണ്, ഓരോ കാലത്തിലും അത്രയും ശ്രദ്ധാലുവാണ്. വിളിച്ച് ഒരു ഡെമോൺസ്ട്രേഷൻ കാണിക്കുന്ന പോലെ അങ്ങനെ. ഞാനിപ്പോ പെട്ടെന്ന് അദ്ദേഹം കഴിഞ്ഞ വർഷം ഒരു അഭിമുഖത്തിന് കണ്ടപ്പോൾ പറഞ്ഞു, ഞാൻ പെട്ടെന്ന് ഒന്ന് ഓർത്തു പോയി എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഇവിടെ ഞാൻ ഒന്നും തിരിച്ചു വരട്ടെ. ഈ വൈറ്റ് ഫീൽഡിലെ എന്താ പറയണ്ടത്, ബോയ്സ് താമസിക്കുന്ന ഹോസ്റ്റലിൽ നിന്നും കോളേജിലേക്ക് പോകുന്ന ഇന്നർ കോമ്പൗണ്ട് ഉണ്ട്, അതിലേക്ക് കൂടെ കുട്ടികൾ പോകാം, പുറത്ത് വരാൻ പാടില്ല. അവിടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുന്നുണ്ട്. ഫീസ് വാങ്ങിക്കാതെ തന്നെ നടത്തുന്ന ഈ സർവകലാശാലയിൽ അകത്ത് സ്റ്റോറുണ്ട്. മറ്റെവിടെ കിട്ടുന്നതിലും വില കുറച്ചാണ് ആ സ്റ്റോറിൽ സാധനങ്ങൾ. എന്തും കിട്ടുക, നമുക്ക് പബ്ലിക്കിനും പോകാം നമുക്കറിയാം, പക്ഷെ അതിന് നിശ്ചിത സമയങ്ങളുണ്ട്. കുട്ടികൾക്കും അങ്ങനെ കറങ്ങി നടക്കാൻ പറ്റില്ല, നിശ്ചിത സമയമുണ്ട്. അവിടുന്ന് മൂല്യങ്ങളിൽ കൂടെ ഉണ്ടാക്കി വരുന്ന സംസ്കാരം അതല്ല. ഞാൻ പറഞ്ഞു വന്നേ, ഈ കോളേജിലേക്ക് പോകുന്ന ഈ ഒരു വാസ്റ്റ് സ്ട്രെച്ച് ഓഫ് ലാൻഡ്, ഭൂമി കൂടെ ഇങ്ങനെ പോകുമ്പോഴേ ഒരല്പം മന്യമായൊരു സ്ഥലമുണ്ട്, ഒരു വലിയൊരു ക്യാമ്പസ്, ഒരു കോമ്പൗണ്ട്, ഒരു വലിയൊരു മൈതാനം എന്ന് വേണേൽ പറയാം. ആ മൈതാനത്തിലെ കുറച്ച് ഭാഗം നമുക്കറിയാം പുല്ലൊന്നും ഇല്ല, ക്ലിയറാണ്. കുറച്ചങ്ങോട്ട് പിന്നെ അങ്ങ് പുല്ല് പിടിച്ച് കിടക്കുകയാണ്. ദൂരെ ഒരുപാട് ദൂരെ വലിയ വിസ്തൃതമായൊരു മൈതാനമാണ്, ഒരുപാട് മരങ്ങളൊക്കെ നിപ്പുണ്ട്. അപ്പോ ഒരു കാര്യത്തിന് ഒക്ടോബറിൽ അവിടെ പോയപ്പോൾ വീൽചെയറിൽ എനിക്ക് പോകാൻ പറ്റുള്ളൂ. ഞാൻ വീൽചെയറിൽ ഹോസ്റ്റലിൽ നിന്ന് കോളേജിലേക്ക് പോയപ്പോ കൂടെ ഉണ്ടായിരുന്ന രണ്ടു മൂന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു, ഇവിടെയൊക്കെ ഒരുപാട് പാമ്പുണ്ട്. അപ്പൊ ഞാനൊന്ന് പേടിച്ചു ചോദിച്ചാ, ഞാനൊന്ന് മുമ്പിലേക്ക് നോക്കി, വീൽചെയറിന് മുമ്പിൽ വല്ല പാമ്പ് പ്രത്യക്ഷപ്പെടുന്നുണ്ടോ? അങ്ങനെയാണല്ലോ നമ്മുടെ ഒരു സൈക്കോളജി. ഞാൻ പറഞ്ഞു, പാമ്പെന്ന് പറഞ്ഞാൽ സന്ധ്യ കഴിഞ്ഞൊക്കെ ആയിരിക്കും. അല്ല, പകലും ഉണ്ട്. ഞാൻ പറഞ്ഞു, പകലൊക്കെ കാണാൻ പറ്റുമോ? ഓ, പിന്നെന്താ, പകല് ഞങ്ങൾ സീര ഇതിലെ പോകുമ്പോൾ കാണാറുണ്ടല്ലോ. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിച്ചു, ഈ ചോദ്യമൊക്കെ വരുന്ന ബുദ്ധി എന്നാണ്, അതാണ് അപകടവും. നമുക്ക് മലയാളികൾക്ക് പ്രത്യേകിച്ചും ബുദ്ധി കൂടുതലായതിന് അപകടമേ ഉള്ളൂ, കുറയുന്നതിന്റെ അല്ല. ഞാൻ പറഞ്ഞു ഇതും തന്നെ എന്റെ ഈശ്വര ഇത് ഇതെന്താ സ്വാമി ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കുന്നില്ലേ, കുട്ടികളെ നിത്യേന നൂറുകണക്കിന് കുട്ടികളെ പോകുന്ന സ്ഥലത്ത് കുറെ പാമ്പൊക്കെ ഉണ്ടെങ്കിൽ അതിനെ എന്തെങ്കിലും ചെയ്തൂടെ, കൊന്നു കളയോ എന്ന്. അവിടെയൊക്കെ ക്ലിയർ ആക്കി നല്ല റബ്ബറൈസ്ഡ് ആയിട്ട് ഒരു നല്ല എന്താ പറയണ്ട ഇതൊക്കെ ഇട്ടിട്ട് അല്ലേ, ഫ്ലോറൊക്കെ ഇട്ടിട്ട് അങ്ങനെയാണല്ലോ ഒരു സർവകലാശാലയൊക്കെ ചെയ്യേണ്ടത് ചെയ്യുന്നത്. മനുഷ്യന്റെ മനസ്സിലും കോൺക്രീറ്റ് ആണ്, ഗ്രൗണ്ടിലും കോൺക്രീറ്റ് ആണ്. അപ്പൊ ആ കുട്ടി പറഞ്ഞു അല്ല അങ്ങനെയല്ല ബാബ പറഞ്ഞിരിക്കുന്നത്, അത് നിങ്ങളെ ഒന്നും ചെയ്യില്ല, അത് എക്കോളജിയുടെ ഒരു ഭാഗമാണ്, പരിസ്ഥിതിയുടെ പ്രകൃതിയുടെ ഭാഗമാണ്, നിങ്ങളതിനെ ഒന്നും ചെയ്യാതിരുന്നാൽ അത് നിങ്ങളെ ഉപദ്രവിക്കില്ല. ഞാൻ പറഞ്ഞു ഇത് വലിയ ഉറപ്പായിട്ട് പറഞ്ഞതാണോ? അപ്പൊ എന്റെ വിശ്വാസത്തിന്റെ ശക്തി എത്രയുണ്ട്, വീൽ ചെയറിന്റെ ആടുന്ന വീര് പോലെ തന്നെയായിരുന്നു എന്റെ മനസ്സും എനിക്ക് വന്നു എന്റെ ഫെയ്ത്ത് കണ്ടന്റ് എന്റെ വിശ്വാസം. ഞാൻ പറഞ്ഞു ആർ യു വെരി ഷുവർ? ആ പറഞ്ഞു ശരിക്കും സർ ഞങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ ആരും ഞങ്ങളെ ഉപദ്രവിക്കാറുന്നില്ല. അതാ അതിന്റെ വാട് നോക്കി പോകുന്നു, പക്ഷികളുണ്ട്, പലതരത്തിലുള്ള പക്ഷികളുണ്ട്, പാമ്പുണ്ട്, കീരി ഉണ്ട്, അതായത് പ്രകൃതി അങ്ങനെ പോകുന്നു. എന്നാൽ ആ കുട്ടി ഒരു കുട്ടി എന്നോട് പറഞ്ഞ വാചകം, കഴിഞ്ഞ 25 വർഷങ്ങളായിട്ട് ഇവിടെ ക്യാമ്പസ് നടക്കുന്നു, ഇതുവരെ ഒരാളെ പോലും ഒരു പാമ്പ് കടിച്ചായിട്ട് ഒരു സർപ്പം ദംശിച്ചായിട്ട് ഒരു ചരിത്രം കേറിയിട്ടില്ല. അത് എനിക്കൊരു ക്ലാസ്സാണ് ആ കോമ്പൗണ്ടിൽ നിന്ന് കിട്ടിയത്, ഞാൻ എന്നെ തിരുത്തേണ്ട ഒരു ക്ലാസ്, എന്റെ വിശ്വാസം ഒന്നുകൂടെ ഉറപ്പിക്കേണ്ട ഒരു ക്ലാസ്. അപ്പോ ലാബറട്ടറിയിൽ ഈ പരിസ്ഥിതി സംരക്ഷണത്തിലുള്ള ക്ലാസ്സുകൾ എടുക്കുമ്പോൾ ഇത് പറയാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോ നോക്കൂ എന്തൊരു യൂണിവേഴ്സിറ്റിയാണ് നമ്മൾ അരിശയിച്ചു പോയില്ലേ, ഇവിടെ ചില്ലുകൂട്ടിൽ ഇട്ട് പാമ്പിനെ വളർത്തി കാണിക്കല്ല, മുഴുവൻ കോൺക്രീറ്റ് ചെയ്യുന്നൊരു യൂണിവേഴ്സിറ്റി അല്ല നമ്മുടെ, ഇവിടെ നിന്ന് വളരെ ദൂരെ അല്ലാതാണ് മംഗളവനം. നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അത് വെട്ടിത്തെളിച്ചെല്ലാം കൂടെ എന്തൊക്കെ ആക്കാൻ പോയപ്പം ഈ നഗരത്തിലെ വൃക്ഷങ്ങളെയും മനുഷ്യരെയും മരങ്ങളെയൊക്കെ സ്നേഹിക്കുന്ന ഒരുപാട് വ്യക്തികൾ ശബ്ദം ഉണ്ടാക്കിയിട്ട് ഏതായാലും ഇപ്പൊ തൽക്കാലത്തേക്ക് നടങ്ങിയിട്ടുണ്ട്, നാളത്തെ കഥ ഭഗവാൻ മഹാദേവന് മാത്രമേ അറിയുള്ളൂ എങ്ങനെ വരുന്നുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ട് മനസ്സ് മടുത്ത് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ പ്രകൃതി അതിന്റെ എല്ലാ ചതുരശ്ര ഭംഗിയോടും കൂടി ഇങ്ങനെ വിരാജിക്കുന്ന കാണുമ്പോൾ, ഒരു പാമ്പ് ഒരാളെ കടിച്ചിട്ടില്ലാന്ന് കാണുമ്പോൾ, എന്താണ് സർവകലാശാല പഠനം? ക്ലാസ് മുറികളിൽ മാത്രം ഒതുങ്ങുന്നില്ല, പഠനം കോമ്പൗണ്ടിൽ കൂടെ നടക്കുന്നതിനിടയ്ക്കും പഠനം, എല്ലായിടത്തും പഠനമാണ്. എല്ലാ ഓരോ ചെറിയ എലിമെന്റിലും വെളുപ്പിനെണീറ്റ് പ്രാർത്ഥന ചൊല്ലുന്ന മുതൽ, ഏത് തണുപ്പായാലും ശരി, എത്ര ചൂടായാലും ശരി, 6 ഇപ്പൊ സ്പോർട്സിന്റെ സമയമാണ്, ജനുവരിയിൽ ഭഗവാന്റെ ദിവ്യ ശരീരത്തിന് മുമ്പിൽ എന്നല്ല പറയുക, ഭഗവാൻ ആ ശരീരമല്ല, തീർച്ചയായിട്ടും ഭഗവാൻ ആ ശരീരമല്ലെന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഭഗവാൻ സർവ്വവ്യാപിയാണ്, ശരീരത്തിൽ ഇപ്പൊ അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രം. ആ ദിവ്യ ശരീരത്തിന് മുമ്പിൽ വെച്ച് എല്ലാ കുട്ടികൾക്കും സ്പോർട്സിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട്, പങ്കെടുത്തോണം. എന്തെങ്കിലും ഒരൈറ്റത്തിൽ ഒരു കുട്ടി പങ്കെടുക്കാതിരിക്കരുത്. അപ്പൊ ക്രിക്കറ്റ് ആണെങ്കിൽ ആയിക്കോട്ടെ, ക്രിക്കറ്റ് ആയിക്കോട്ടെ, മോട്ടോർ ബൈക്ക് റേസിംഗ് ആണെങ്കിൽ മോട്ടോർ ബൈക്ക്, അതിസാഹസികമായ സ്പോർട്സ് ഐറ്റംസ് വരെ അവിടെ പ്രദർശിപ്പിക്കാറുണ്ട്. ഇതുവരെ ഒരു കുഴപ്പം ഉണ്ടായതായിട്ട് റിപ്പോർട്ടുമില്ല. സ്പോർട്സിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്ന് നിങ്ങളോട് പറയാൻ, ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ, ഒരു സീനിയർ ടീച്ചർ എന്ന, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ കേരളത്തിൽ നിന്ന് പക്ഷേ സങ്കല്പിക്കാനൊക്കാത്ത തരത്തില് പഠനത്തിനോടൊപ്പം തന്നെ സ്പോർട്സ്, എല്ലാ തരം സ്പോർട്സിനും ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നു. ഇനി ഇടയ്ക്ക് പറയാണ്, ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഓർഗനൈസേഷനായിട്ട് കണക്ഷൻ ഇല്ലാത്ത ആർക്കെങ്കിലും ഈ സർവകലാശാല കുട്ടികളെ ചേർക്കണം പറ്റുമുണ്ടെങ്കിൽ സനാതന സാരഥിയിൽ നോക്കിയാൽ അതിന് ഡീറ്റെയിൽസ് അറിയാം. കാരണം ഒരു പക്ഷേ ഇവിടെ ഇരിക്കുന്ന ഒരാൾക്ക് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു ആൺകുട്ടിക്കോ പെൺകുട്ടിക്കോ അവിടെ പഠിക്കാനുള്ള ഒരു മഹാഭാഗ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഞാൻ ഈ മഹാഭാഗ്യം എന്ന് പറയുമ്പോൾ വേറൊരു കാര്യം കൂടെ പറയുകയാണ്, അവിടെ പഠിക്കാൻ സാധിച്ചില്ലാന്ന് വെച്ചൊരു ഭാഗ്യക്കേടില്ല, ഭാഗ്യക്കാരുണ്ട്, അങ്ങനെയും വിചാരിക്കേണ്ട ആവശ്യമില്ല. ഭഗവാൻ ശ്രീ സത്യസായിയെ മനസ്സ് പ്രതിഷ്ഠിച്ച് പഠനം നടത്തുന്ന ഏതൊരു യുവാവിനും യുവതിക്കും അവർ സ്വാമിയുടെ സ്റ്റുഡൻസ് തന്നെയാണ്. അതിനൊരു ഉദാഹരണം, കഴിഞ്ഞ ആഴ്ച ദാദർ എഡ്യൂക്കേഷൻ അറ്റ് ഹിസ് ഓൺ ഡിവൈൻ ക്യാമ്പസ് ബട്ട് എഡ്യൂക്കേഷൻ ഇൻ എ പ്ലേസ് ലൈക്ക് എറണാകുളം. നമുക്ക് ഇവിടെയും സായി വിദ്യാഭ്യാസ പദ്ധതി ഉണ്ടെന്നുള്ളൊരു ഉദാഹരണം. സായി സേവകനായ ഒരു യുവാവ്, സായി യൂട്ട് എന്ന് പറയുന്ന ഒരു യുവാവ് കഴിഞ്ഞ ദിവസം എറണാകുളത്ത് ഒരു കടയിലിരിക്കുന്നു, ഒരു ബുക്ക് സ്റ്റാൾ ഇരിക്കുന്നു. അപ്പോ കുറച്ച് നടക്കാൻ ബുദ്ധിമുട്ടുള്ള വൃദ്ധൻ നടന്നു വരുന്നു, അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു വടിയുണ്ട്, വടിയും ഹാൻഡിക്യാപ്ഡ് ആണ്. കാരണം വടിയുടെ ഏതാണ്ട് നടുക്ക് വെച്ച് ബാൻഡേഡ് ഒക്കെ ഇട്ട് എന്തൊക്കെ കെട്ടി, സഞ്ചിയൊക്കെ വെച്ച് എന്തോ കെട്ടിയൊക്കെ മുറിക്കിട്ടുണ്ട്. അപ്പം വടിയും ഹാൻഡിക്യാപ്ഡ് ആണ്, അദ്ദേഹം ഹാൻഡിക്യാപ്ഡ് ആണ്, വടിയും ഹാൻഡിക്യാപ്ഡ് ആണ്. ഇത് കുത്തി ബുദ്ധിമുട്ടി അദ്ദേഹം ചെറുപ്പക്കാരൻ തന്നു, പറഞ്ഞു മോനെ എന്തെങ്കിലും പൈസ തരുമോ, ഇതൊന്ന് റിപ്പയർ ചെയ്യാനാണ്. അപ്പൊ ആ കുട്ടി, നമ്മുടെ ഈ സായി യൂത്ത് ഓർക്കണം, അദ്ദേഹം ഒരു ഹാർട്ട് പേഷ്യന്റ് ആണ്, അടുത്ത മാസം പുട്ടപ്പുറത്തി ഹോസ്പിറ്റലിൽ പോകേണ്ടാണ്, കാർഡ് വന്നിട്ടുണ്ട്. നമുക്ക് കണ്ടാൽ ഒരാളുടെ ആരോഗ്യം ഒന്നും പറയാൻ പറ്റില്ല, കണ്ടാൽ കുഴപ്പമില്ലാന്ന് തോന്നുന്നു, പക്ഷേ ആരോഗ്യ കേട് ഒരുപാട്, അനാരോഗ്യം ഒരുപാടുണ്ട്, ആ മാസങ്ങൾ ഒരുപാടുണ്ട്, അങ്ങനെ ചെറുപ്പക്കാരനാണ്. പക്ഷെ ഒരു സായി യൂത്താണ്, ഭഗവാനെ ഉൾക്കൊണ്ട കുട്ടിയാണ്. ദ അതർ എഡ്യൂക്കേഷൻ, സായി എഡ്യൂക്കേഷൻ പറഞ്ഞ് രണ്ട് ഒരുപാട് മുഖങ്ങളുണ്ട്, രണ്ട് മുഖങ്ങൾ മാത്രം ഇവിടെ പ്രസന്റ് ചെയ്യാനുള്ള സമയം. ഒന്ന്, നേരിട്ട് അവിടുന്ന് ചെയ്യുന്നത്, അതിന്റെ ഡിസിപ്ലിനും ചിട്ടയൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, എന്തുമാത്രം എവോൾവ് ആണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്, അങ്ങനെയൊന്നും പഠിച്ചില്ലെങ്കിൽ തന്നെയും ഭഗവാന്റെ എന്താ പറയേണ്ട സന്ദേശങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട് എല്ലാ പ്രായത്തിലും. എഡ്യൂക്കേഷന്റെ ഏജ് ഇല്ല, സായി എഡ്യൂക്കേഷന്റെ ഏജ് ഇല്ല. 60 വയസ്സിലും നമുക്കൊരു സായി സ്റ്റുഡന്റ് ആവാം, 70 വയസ്സിലും നമുക്കൊരു സായി സ്റ്റുഡന്റ് ആവാം. ആൻഡ് ഫ്രം ദാറ്റ് മോമെന്റ് ഓൺവേഴ്സ് ട്രാൻസ്ഫോർമേഷൻ ബിഗിൻസ് ഇൻ എ ഫാന്റാസ്റ്റിക് എന്താ പറയേണ്ടത് ഇൻഡിസ്ക്രൈബിൾ മാനർ. ഒരിക്കലും നമുക്ക് വർണ്ണിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു വ്യത്യാസം നമ്മൾ ഉണ്ടാവുന്നുണ്ട്. 60ലോ 70ലോ പോലും നമുക്കൊരു സായി സ്റ്റുഡന്റ് ആവാം. അങ്ങനെ സായി സ്റ്റുഡന്റ് ആയ ഒരു യുവാവിന്റെ കഥ. അപ്പൊ യുവാവ് പറഞ്ഞു, സുഹൃത്തെ ഈ വണ്ടി ഞാൻ നോക്കിയിട്ട് ഇതൊരിക്കലും റിപ്പയർ ചെയ്യാൻ പറ്റില്ല, ഇത് റിപ്പയർ ചെയ്യാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ അതേ ഒരു സമിതിയുടെ പേര് പറഞ്ഞു. ഇന്ന് വ്യാഴാഴ്ചയാണ്, ഇന്ന് എല്ലാ സമിതിയിലും ഭജന ഉണ്ടാകും. അപ്പൊ അതേ ഒരു സമിതിയുടെ പേര് പറഞ്ഞു പറഞ്ഞു, നിങ്ങൾ ഈ സമിതി ഭജന നടക്കുന്ന സ്ഥലത്ത് വരികയാണെങ്കിൽ ഒരു വടി വാങ്ങിച്ചു തരാം. ഓർക്കണം, ചെറിയൊരു ശമ്പളത്തിന് വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഈ സായി വിശ്വസിക്കുന്ന ചെറുപ്പക്കാരൻ. അദ്ദേഹം എങ്ങനെ അതിന് പൈസ ഉണ്ടാക്കിയെന്ന് അറിയില്ല. അദ്ദേഹം അതിമനോഹരമായൊരു വാക്കിംഗ് സ്റ്റിക്ക് വാങ്ങിച്ച് പേപ്പറിൽ പൊരിഞ്ഞ് ഈ സമിതി ഭജനയ്ക്കേണ്ട സമയത്ത് വന്ന് ഭഗവാന്റെ ഇതുപോലെ ഇരിക്കുന്ന കസേരയുടെ മുമ്പിൽ വെച്ച് നമസ്കരിച്ചു. അത് അവിടെ ഇരിക്കുകയാണ്. 2 ആഴ്ച കഴിഞ്ഞു, ആളിനിയും വന്നിട്ടില്ല. ഇപ്പൊ ഒരു ചെറിയ സംശയം, വന്ന ആള് ആരാണാവോ? അങ്ങനെയുണ്ടല്ലോ, വന്ന ആൾ ആരാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇത്രയും കൃത്യമായിട്ട് ഒരു അഡ്രസ്സും ഫോൺ നമ്പറും റോഡിന്റെ പേരും ഒക്കെ കൊടുത്തിട്ടും ആ വടി വാങ്ങിക്കാൻ ഇനിയും വരാത്തൊരാണിനെ പറ്റി വടി കാത്തിരിക്കുകയാണ്. വരുമായിരിക്കും എന്നെങ്കിലും. ഞാനിത് എന്താ ഇത്രയും എടുത്തു പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ സംബന്ധിച്ചത് വലിയൊരു കാര്യം തന്നെയാണ്. രോഗിയായ ഒരു ചെറുപ്പക്കാരൻ, കാര്യമായ പറയത്തക്ക തൊഴിലൊന്നുമില്ല, വളരെ ചെറിയ വരുമാനത്തിൽ ജീവിതം തള്ളി നീക്കുന്നു, ഉന്തുവണ്ടിയൊക്കെ തള്ളി നീക്കുന്ന പോലെ. അങ്ങനെയുണ്ടല്ലോ, പ്രാരബ്ധത്തിന്റെ കട്ടൽ അങ്ങനെ ആർത്തിരമ്പുമ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നും ദിവസങ്ങൾ മാത്രമല്ല നിമിഷങ്ങൾ പോലും നിരങ്ങിയാണ് നീങ്ങുന്നത്. ഇങ്ങനെ നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പിടിച്ചു നോക്കുന്ന പോലെ, പേപ്പറൊക്കെ പിടിച്ചു നോക്കുന്ന പോലെ നിരങ്ങി നീങ്ങുന്ന നിമിഷങ്ങളുടെ ജീവിതം നയിക്കുന്ന ഒരാളിന് അത്രയും ഉള്ളിൽ സത്യവും ധർമ്മവും ശാന്തിയും പ്രേമവും ഒക്കെ ഉള്ളതുകൊണ്ടാണല്ലോ അദ്ദേഹം ഈ വാക്കിംഗ് സ്റ്റിക്ക് ആ സഹോദരന് വാങ്ങിച്ചു കൊടുക്കാൻ തോന്നിയത്. അതും സായി സ്റ്റുഡന്റാണ്. അയാളുടെ ഫോർമൽ എഡ്യൂക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾ പറയായിരിക്കും, സർ ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചു, സർ +2 എഴുതി ഒരു പേപ്പർ കിട്ടിയാൽ നമുക്ക് പറയുന്നുണ്ടാവാം. ഒരു കാര്യമില്ല, ഒരു കാര്യമില്ല. എന്റെ അഭിപ്രായത്തിലാണ് സായി വിദ്യാഭ്യാസത്തിൽ ഡോക്ടറേറ്റ് എടുത്തതാണ്. എന്തുകൊണ്ട് അല്ല, തീർച്ചയായിട്ടും. അപ്പൊ ഇങ്ങനെ 2 തരം എഡ്യൂക്കേഷൻ ഉണ്ട് സ്വാമിക്ക്. ദ എഡ്യൂക്കേഷൻ ഗിവൺ അറ്റ് ഹിസ് ഓൺ ക്യാമ്പസസ് റൺ ഡയറക്ട്ലി അണ്ടർ ഹിസ് വെരി ഇമ്മീഡിയറ്റ് സൂപ്പർവിഷൻ ആൻഡ് അതർവൈസ്. അങ്ങനെ ഒന്ന് അല്ലാതെ ഈ പറഞ്ഞ പോലെ നമ്മളെ പോലുള്ള നിങ്ങളെ എന്നെ പോലുള്ള വെറും സാധാരണക്കാരായ മനുഷ്യരുടെ ഉള്ളിലേക്ക് അവിടുന്ന് ഒരു മഞ്ഞുതുള്ളി പോലെ ഇങ്ങനെ വീണിട്ട് നമ്മുടെ മനസ്സിന്റെ മരവിപ്പൊക്കെ, നമ്മളെ പലരുടെയും മനസ്സെന്ന് പറയുന്നത് എന്താ പറയണ്ടേ, ഒരുമാതിരി ഒരു ഒരു ഒരു തടിക്കഷ്ണം പോലെയാണ്. മരവിച്ച, വേറുങ്ങലിച്ച, ഇനി ഒരിക്കലും വളർച്ച പ്രാപിക്കാത്തൊരു തടിക്കഷ്ണം പോലെയാണ്. അതിനി ഒരു മഞ്ഞുതുള്ളി വീഴുമ്പോൾ ഉണ്ടാവുന്നൊരു ഒരു സയൻസിന് ഡിസ്ക്രൈബ് ചെയ്യാനൊക്കാത്തൊരു ഒരു ഭാവമാറ്റമുണ്ട്. തീർച്ചയായിട്ടും വലിയൊരു വേനലിൽ പെയ്യുന്ന ഒരു വേനൽ മഴ പോലെ അതിനോട് അപാരമായ വാക്കുകൾക്ക് അപ്പുറത്തുള്ളൊരു ആർദ്രതയുണ്ട്. അതുപോലെ ഈ മരം ഇങ്ങനെ നനഞ്ഞു വരുമ്പോൾ ഒരു ആർദ്രതയുണ്ട്. അത് ഞാനാണ് ഈ നേരത്തെ പറഞ്ഞത്, ഐ ക്യാൻ ബി എ സ്റ്റുഡന്റ് ഓഫ് സ്വാമി, യു ക്യാൻ ബി എ സ്റ്റുഡന്റ് ഓഫ് സ്വാമി. അറ്റ് എനി പോയിന്റ് ഇൻ അവർ ലൈഫ് വി ക്യാൻ ബിക്കം സായി സ്റ്റുഡൻസ്. അതിന് വൈറ്റ് ഫീൽഡിലോ പുട്ടപുരത്തിലോ പഠിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ കാണാതിരിക്കരുത്. കാരണം അവിടുന്ന് സർവാന്തര്യാമിയാണ് എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നതുകൊണ്ട്, സത്യം അതായതുകൊണ്ട് ഇതും ഈ പറഞ്ഞ ചെറുപ്പക്കാരൻ തീർച്ചയായിട്ടും ഒരു സായി സ്റ്റുഡന്റ് തന്നെയാണ്, ഒരു ഇൻഡയറക്ട് സായി സ്റ്റുഡന്റ് എന്ന് പറയാം. ഇവിടെ സായി ഡിവോട്ടീസിനെ സ്വയം വിളിക്കുന്ന നമുക്കൊരു വലിയ ഉത്തരവാദിത്വം ഉണ്ട്. നമ്മളൊരു മാതൃകയായിരിക്കണമെന്ന് സ്വാമി, റോൾ മോഡൽ ആയിരിക്കണം സ്വാമി പറയുന്നതാണ്. നമ്മളെ കണ്ടിട്ട് വേണം ഭഗവാനെ ആളിലറിയാൻ. നേരിട്ട് അറിയാൻ പറ്റാത്തത് നമ്മളെ കണ്ടിട്ട് അയാളെ നോക്കൂ, ഇല്ല അവരെ നോക്കൂ, അവരുടെ സായി ഡിവോട്ടിയല്ലേ, അവര് ഓക്കെയാണ്, അപ്പൊ തീർച്ചയായിട്ടും അവരുടെ ഗുരു മഹാനായിരിക്കാം. നമുക്കൊന്ന് അദ്ദേഹത്തിന് ഒന്ന് പോയി കണ്ടാലോ, ഇല്ല അദ്ദേഹത്തിന്റെ പുസ്തകം വായിച്ചാൽ, അദ്ദേഹത്തിന് ഒരു ഒരു സനാനസാരഥി വായിച്ചു നോക്കിയാലോ. നമ്മളാണ് മാറേണ്ടത്, സ്വാമി മാറേണ്ട ആവശ്യമില്ല. സ്വാമി ഇറ്റേണലി യങ് ആണ്, ഇറ്റേണലി പ്രസന്റ് ആണ്, ഓംനി പ്രസന്റ് എന്ന് പറയുമല്ലോ. എത്രയോ പേരോടെ പഠിക്കുന്നവരെ പഠിപ്പിക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ഡോക്ടർ നിത്യാനന്ദ ഭട്ട് ഞാനും ഒക്കെ ഒരുമിച്ച് ടീമായിട്ട് ഞങ്ങൾ പോയി, വലിയ ആദരവായിരുന്നു. കുട്ടികൾ ഒരുപാട് പേര് സംസാരിക്കാനൊക്കെ വന്നു. 15 മിനിറ്റത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് ഏതാണ്ട് 1 മണിക്കൂർ വരെ നീണ്ടു. ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ ഡോക്ടർ എസ് ജി ഭട്ടിന് സമരം തന്നു, നന്ദി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു സായി ഭക്തനാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ പുട്ടപ്പർത്തിയിൽ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. എനിക്ക് സത്യസായിബാബയെ പറ്റി, ശ്രീ സത്യസായിബാബയെ പറ്റി അസാമാന്യമായ സ്നേഹമാണ്, അസാമാന്യമായ ആദരവാണ്. അതിന് കാരണം അദ്ദേഹം പോണ്ടിച്ചേരിയിലായിരുന്നു 10-25 വർഷം, 10-30 വർഷം മറ്റോ പോണ്ടിച്ചേരിയിലെ പ്രൊഫസറായിരുന്നു. അദ്ദേഹം പറഞ്ഞു, പോണ്ടിച്ചേരി ഞാൻ പഠിപ്പിച്ചിരുന്ന സ്ഥാപനത്തിൽ ഒരു പ്രൊഫസർ സായി ഡിവോട്ടിയായിരുന്നു, സായി ഓർഗനൈസേഷനിലെ വർക്കറുമായിരുന്നു. അദ്ദേഹത്തിനെ നോക്കി നോക്കി നോക്കി ഞാൻ പുട്ടപർത്തി പോകാൻ തീരുമാനിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തിനെ നോക്കി നോക്കി നോക്കി ഞാൻ പുട്ടപർത്തി പോകാൻ തീരുമാനിച്ചു. കൂടുതൽ പറഞ്ഞാൽ നമുക്ക് മനസ്സിലായല്ലോ, അദ്ദേഹം റോൾ മോഡലായിരുന്നു. ഒരു പ്രൊഫസർ എന്നുള്ള നിലയിലും ഒരു മനുഷ്യൻ എന്നുള്ള നിലയിലും മാതൃകാ പൗരനായിരുന്നു. എന്തൊരു നല്ല മനുഷ്യൻ, എന്തൊരു സിസ്റ്റമാറ്റിക് ടീച്ചർ, ഡെഡിക്കേറ്റഡ് കമ്മിറ്റഡ് എന്നൊക്കെ കുറെ അഡ്ജക്റ്റീവ്സ് ഇദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിനെ കണ്ട് കണ്ട് എനിക്ക് ഭാവിയെ ഒന്ന് അറിയണമെന്ന് തോന്നി, പോകാൻ ഭാഗ്യമുണ്ടായി. ഇന്നിപ്പോ നിങ്ങളൊക്കെ വരുമ്പോ ആ ഭാഗ്യം ഒന്നുകൂടെ ഉണ്ടാവുന്നു. എന്നിട്ട് കുട്ടികളോട് അദ്ദേഹം പറഞ്ഞു, 20,000 to 30,000 rupees എൻട്രൻസ് എക്സാമിനേഷന് ഫീസ് കൊടുത്ത്, എന്നിട്ട് അത്രയും ഫീസ് കൊടുത്ത് തിരിഞ്ഞ് അദ്ദേഹം എന്റെ നേരെ കൊടുത്തു, മിസ്റ്റർ മേനൻ അത്രയും രൂപ കൊടുത്ത് ഒറീസയിൽ കൽക്കട്ടയിൽ നിന്നൊക്കെ ഈ എൻട്രൻസ് ജയിച്ചു വന്നൊരു വിടിയപ്പുണ്ട്. അതിനിടയ്ക്ക് നിങ്ങള് പഠിപ്പിച്ച കുട്ടികളും സായി പ്രസ്ഥാനം പഠിപ്പിച്ചു വിട്ട കുട്ടികളും ഫ്രീ ആയിട്ടുള്ള കോഴ്സിലെ പഠിപ്പിച്ചുവിട്ട കുട്ടികൾ ഇവിടെ ഇരിക്കുന്നു എന്ന് കാണുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാനിത് പറഞ്ഞു വന്നത് എന്തുകൊണ്ടാണ് ആ വൈസ് ചാൻസലർ അങ്ങനെ പറഞ്ഞത്, അദ്ദേഹത്തിന്റെ കൂടെ പോണ്ടിച്ചേരി വർക്ക് ചെയ്യുന്നൊരു പ്രൊഫസറെ കണ്ടു. ആ പ്രൊഫസർക്ക് പ്രൊഫസറെ കൂടെ അദ്ദേഹം സായിയെ ദർശിച്ചു. നമ്മൾ സായി വർക്കേഴ്സ് എന്ന് പറയുന്ന ആളുകളെ കാണുമ്പോൾ ആളുകൾക്ക് തോന്നണം ഭഗവാനെ കാണണം അല്ലെ, ഭഗവാന്റെ ലിറ്ററേച്ചർ വായിക്കണം എന്ന് തോന്നത്തക്ക രീതിയിൽ നമ്മൾ റോഡ് മോഡൽസ് ആയിട്ട് മാറേണ്ട ഒരു ഭാരിച്ച ഉത്തരവാദിത്വം നമ്മൾ സംഘടനയിൽ പ്രവർത്തിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉണ്ട്. ഞാനിത് പറയേണ്ട കാര്യമില്ല തീർച്ചയായിട്ടെങ്കിലും ഞാൻ എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കുകയായിരുന്നു. എന്റെ പാളിച്ചകൾ ഓർക്കുമ്പോൾ, എന്റെ തെറ്റുകൾ ഓർക്കുമ്പോൾ, എന്റെ മൈനസ് പോയിന്റ്സ് ഓർക്കുമ്പോൾ എത്രയോ ദൂരം മൈലുകൾ ഇനിയും. റോബർട്ട് ഫ്രോസ്റ്റ് കാര്യം പറഞ്ഞു, മൈൽസ് ടു ഗോ. അങ്ങനെ മൈൽസ് ടു ഗോ എന്നുണ്ടല്ലോ എന്ന് ഞാൻ എന്റെ ഉള്ളിലേക്ക് കണ്ണടിച്ച് നോക്കി പറയുകയായിരുന്നു. ആ ഒരു ദൗത്യം കൂടെ നമുക്കുണ്ട്, അതും സായി എഡ്യൂക്കേഷന്റെ ഒരു ഭാഗമാണെന്ന് പറയാണ്. സ്വാമിയുടെ വിദ്യാഭ്യാസ പരിധിയെപ്പറ്റി പറയുന്നതിന്റെ ഒരു ലാസ്റ്റ് പോയിന്റ് ആയിട്ട് സ്വാമിയുടെ യൂണിവേഴ്സിറ്റി വൃന്ദാവൻ ക്യാമ്പസിലെ ഓണറബിൾ വാർഡൻ സാറെന്ന് ഒരുപാട് നമ്മളൊക്കെ ആദരിക്കുന്ന 40 വർഷമായി സ്വാമിയുടെ നെഴിൽ പോലെ നടക്കാൻ സ്വാമി അനുവദിച്ചിട്ടുള്ള അപൂർവം ഭാഗ്യശാലിയുള്ള ഒരാളായ ഡോക്ടർ നരസിംഹമൂർത്തിയുമായിട്ട് കുറച്ചു നേരം ഒരു 1.5 മണിക്കൂർ എനിക്ക് അദ്ദേഹത്തിന്റെ കൂടെ സംസാരിക്കാൻ ഒരു കാരണവശാൽ സംഗതി വന്നു. പങ്കാൻ സങ്കല്പമാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് ഞാൻ എഴുതിക്കൊണ്ടുപോയ കുറെ ചോദ്യങ്ങളുടെ ഞാൻ പറഞ്ഞു, സർ അങ്ങ് വളരെ തിരക്കുള്ള ആളാണ്, ഞാനാണ് ഇപ്പം ഒരു തൊഴിലില്ലാത്ത പാർട്ടിയാണ്, ഇപ്പോ വൈറ്റ് ഫീൽഡ് വന്നിരിക്കുമ്പോൾ എനിക്ക് തൊഴിലില്ല, നാട്ടിൽ ഞാൻ ജോലി ചെയ്യുന്നുണ്ട്, അപ്പം എനിക്ക് വേണ്ടി ഒരു 15 മിനിറ്റ്. അദ്ദേഹം പറഞ്ഞു, വൈ ഷുഡ് യു ലിമിറ്റ് ദ ടൈം, യു ആസ്ക് ക്വസ്റ്റ്യൻസ് ഐ വിൽ ഗിവ് ആൻസേഴ്സ്. അദ്ദേഹം ഉത്തരം പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഒന്നിന്റെ കാര്യങ്ങൾ മാത്രം ഞാനെന്ന് പറഞ്ഞോട്ടെ. അദ്ദേഹം പറഞ്ഞു, ഗ്രാമസേവ 2006 ഗ്രാമസേവ നടന്നത് 50,000 വീടുകളാണ് കവർ ചെയ്ത്. ഈ 50,000 വീടുകളിൽ ആണ് ഈ ഗ്രാമസേവയുടെ മെസ്സേജുമായിട്ട് കുട്ടികൾ പോയത്. 40 വണ്ടികൾ എല്ലാ ദിവസവും പുട്ടപ്പുറത്തു നിന്ന് ഈ കുഞ്ഞുങ്ങളെയും കയറിയിട്ട് കുട്ടികളെയും കയറിയിട്ട് ബോയ്സ് മാത്രമാണ്, 800 സ്റ്റുഡൻസ് അതിനകത്ത് നേരിട്ട് തന്നെ ഉൾപ്പെട്ടിരുന്നു. അപ്പൊ ഈ ഭക്ഷണം പൊതിയുന്ന ജോലി നോക്കുന്ന പെൺകുട്ടികളാണ്, കുക്കിങ്ങൊക്കെ 200 സ്റ്റുഡൻസും അല്ലാതെയുള്ള സേവാദൽ 500 പേരൊക്കെ വൈകുന്നേരം 4 മണിക്ക് ഭക്ഷണം പാകം ചെയ്യാൻ തുടങ്ങിയാൽ വെളുപ്പിന് 4 PM to 4 AM എന്നാണ് ഡോക്ടർ മൂർത്തി പറഞ്ഞത്. അപ്പൊ 4 മണിക്ക് ഗ്രാമങ്ങളിൽ കൊണ്ടുവന്ന ഭക്ഷണം പാകം ചെയ്യാൻ തുടങ്ങിയാൽ വൈകുന്നേരം 4 മണിക്ക് പിറ്റേ ദിവസം വെളുപ്പിന് 4 മണി വരെ ഭക്ഷണം പാകം ചെയ്യാൻ കേടുവരില്ല. സ്വാമി പ്രത്യേകം പറഞ്ഞു, ഓരോ ഫുഡ് പാക്കറ്റിലും മിനിമം 1/2 kg ഭക്ഷണം ഉണ്ടായിരിക്കണം. അതെന്താ അങ്ങനെ പറഞ്ഞു വെച്ചപ്പോ സ്വാമി പറഞ്ഞു, ഗ്രാമീണരാണ്, അവർ നല്ലോണം അധ്വാനിക്കുന്നവരാണ്, നമ്മൾ നഗരത്തിൽ താമസിക്കുന്നവർ ശാരീരിക അധ്വാനമില്ലല്ലോ. ദിസ് ഈസ് ഓൾസോ സായി എഡ്യൂക്കേഷൻ. വാർഡൻ സാർ പറഞ്ഞു, അതാണ് ക്ലാസ് റൂമിൽ ഒതുങ്ങുന്ന അല്ല സായി എഡ്യൂക്കേഷൻ, ഒരു BCOMലോ MBAലോ ഒതുങ്ങുന്നല്ല, അതൊരു വശം, അത് വേണം വേണ്ടെന്നല്ല. അദ്ദേഹം പറഞ്ഞു, 3 D's പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. 3 D എന്ന് പറഞ്ഞാൽ 1 D ഡിസീസാണ് രോഗം, വേറൊരു 1 D ഡിഫീറ്റ് ആണ് പരാജയം, 3rd D ഡെത്ത് ആണ്. ഈ 3 D's കൂടെ കടന്നു പോകാത്ത ഒരാൾ ഉണ്ടാവില്ല മനുഷ്യജീവിതം എടുത്താൽ. ഈ ശരീരം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആരായാലും എപ്പോഴെങ്കിലും രോഗം വരാത്ത ഒരാളും ഉണ്ടാവില്ല, ഒരു പനിയെങ്കിലും വരാതെ മരിച്ചു ഒരാളും ഉണ്ടാവില്ല. അപ്പൊ ഡിസീസ് കോമൺ. 2 ഡിഫീറ്റ്, എവിടെങ്കിലുമൊക്കെ തോൽവി പറ്റിയവരല്ലേ നമ്മളല്ല, എവിടെങ്കിലുമൊക്കെ വീണ് മുറിയാത്ത ആരുണ്ട് ഇപ്പൊ ഇവിടെ ഇരിക്കുന്നതിൽ? ഞാൻ മുറിയാൻ ഉദ്ദേശിച്ച കൈകാലുമല്ല, മനസ്സൊന്നും മുറിയാത്ത നമ്മളൊക്കെ തന്നെ ഇവിടെ ഇരിക്കുമ്പോൾ ഒരുപാട് മുറിവുകൾ മനസ്സിൽ താലോലിച്ചിട്ടാണ് നമ്മൾ ഇരിക്കുക. മറക്കാൻ ശ്രമിക്കുന്ന പക്ഷെ മറക്കാനാവാത്ത ഒരുപാട് മുറിവുകളുടെ ഒരു സഞ്ചിയും തൂക്കിയല്ലേ നമ്മളൊക്കെ നടക്കുന്നത്, ചുമലിൽ ജീവിതഭാരം എന്ന് പണ്ട് വയലാറ് പാടിയ പോലെ. തീർച്ചയായിട്ടും അപ്പൊ ഡിഫീറ്റ് കോമൺ ആണ്, ഡിസീസ് കോമൺ ആണ്, ഡെത്തും കോമൺ ആണ്, ജനിച്ചിട്ടുണ്ടോ മരണമുണ്ട്. ഈ 3 D's ഇതിന് മുകളിലേക്ക് എങ്ങനെ പോവാം? ഈ രോഗമുള്ള ശരീരം വെച്ചോണ്ട് തന്നെ നമുക്കെങ്ങനെ ചിരിക്കാം, അയൽക്കാരന് സഹായം എത്തിക്കാം? ഞാൻ രോഗിയാന്ന് പറഞ്ഞിരിക്കാതെ എങ്ങനെ ഒരാൾക്ക് അയൽക്കാരനെ സഹായിക്കാം? തോൽവി വന്നാലും താഴെ കിടക്കാതെ എണീറ്റ് നിന്ന് ഞാൻ ഒന്നുകൂടെ ജീവിതത്തിനുമായിട്ട് ഉസ്തി പിടിക്കട്ടെ, ഞാൻ ജയിക്കും. പ്രത്യേകിച്ച് ചെറുപ്പക്കാരോട് നമ്മൾ എപ്പോഴും പറയുന്ന, ഒരിക്കൽ തോൽവി വന്നു അല്ലെങ്കിൽ 2 പ്രാവശ്യം തോൽവി വന്നു, റോബർട്ട് ബ്രൂസിന്റെ ആ തത്വം ഉണ്ടല്ലോ, നമ്മൾ തോക്കാറൊന്ന് എണീറ്റ് നിന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുള്ള പ്രസിദ്ധമായ വാക്കൊന്ന് ഓർക്കുക, വീഴുന്നത് പാപമല്ല, വീഴുന്നത് പാപമല്ല, വീണു പോയേക്കാം, വീണെടുത്ത് കിടക്കുന്നത് എണീക്കാൻ ശ്രമിക്കാതിരിക്കുന്ന പാപമാണ്. ടു ഫാൾ ഡൗൺ ഈസ് നോട്ട് എ സിൻ, ബട്ട് നോട്ട് അറ്റംപ്റ്റിംഗ് ടു ഗെറ്റ് അപ്പ് ഇറ്റ് ഇസ് എ കാർഡിനൽ സിൻ. അതൊരു വലിയ പാപം തന്നെയാണ്. വീഴുന്നത് പാപമല്ല, ആരാ വീഴാത്തത്? സെന്റ് അഗസ്റ്റിനാണെന്ന് പറഞ്ഞിട്ടില്ലേ, എവരി സിന്നർ ഹാസ് എ ഫ്യൂച്ചർ ആൻഡ് എവരി സെയിന്റ് ഹാഡ് എ പാസ്റ്റ്. ഡിഫീറ്റ് എന്നുള്ള വാക്ക് ദുസ്വാദ് കൈപ്പറിയാത്ത ഒരാളും നമ്മളില്ല. ഡെത്തും കോമൺ ആണ്. അതാണ് സ്വാമി പറയുന്നത്, ഒരിക്കലും മരണത്തിനെ പേടിക്കരുത്. രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, പേടിച്ചിട്ടൊരു കാര്യമില്ല, ഈ മരണം വരിക തന്നെ ചെയ്യും, പിന്നെ എന്തിനു പേടിക്കണം. രണ്ട്, ബി പ്രിപ്പയർഡ് ഓൾവേസ്, ബി പ്രിപ്പയർഡ് ഓൾവേസ്. എപ്പോഴാണോ മരണം വന്നിട്ട് വരൂ എന്ന് പറഞ്ഞ് നമ്മുടെ കൈപിടിക്കാൻ വന്നിരിക്കുന്ന, റെഡിയാണ് ഞാൻ എന്ന് പറയത്തക്കോണം നമ്മുടെ ലഗേജൊക്കെ റെഡിയാക്കി വെച്ചേക്കണം. ശ്രീമാൻ എൻ കസ്തൂരി, ഭഗവാന്റെ ബയോഗ്രാഫർ, വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞു, മേനൻ നിങ്ങളൊക്കെ ഇപ്പൊ എന്നെ പുകഴ്ത്തും, ഞാൻ സ്വാമിയുടെ ബയോഗ്രാഫറാണ്, ഞാൻ പുസ്തകങ്ങൾ ഒരുപാട് എഴുതിയിട്ടുണ്ട്, ഞാന് ഹരിദ്വാര് മുതല് കന്യാകുമാരി വരെ ഭഗവാനോട് യാത്ര ചെയ്തിട്ടുണ്ട്, എന്റെ അനുഭവങ്ങൾ പറഞ്ഞാൽ തീരെയില്ല, ഇതൊക്കെ ശരി, പക്ഷെ നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഞാൻ എന്റെ പെട്ടി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്, പെട്ടി പാക്കേജ് വെച്ചിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഞങ്ങൾ എന്താ സ്വാമി, എന്താ അങ്ങനെ പറയുന്നത് സ്വാമി, പെട്ടി പാക്ക് വെച്ച് എന്താ യാത്ര വല്ലതും ഉണ്ടോ? അദ്ദേഹം പറഞ്ഞു, അല്ല, എന്നാണോ ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ പറയുന്നത്? ഞാൻ അങ്ങയോട് ഇറങ്ങിപ്പോകാൻ ഭഗവാൻ പറയൂ. അതെ, അദ്ദേഹം പറഞ്ഞു, അങ്ങനെയല്ല, നിങ്ങൾക്ക് തെറ്റി, അവിടുന്ന് ഈശ്വരനാണ്, തെറ്റുകളൊന്നും അവിടുന്ന് ക്ഷമിക്കില്ല, അല്ലെങ്കിൽ ഒരുപാട് ക്ഷമിക്കും അവിടുന്ന്, എങ്കിലും ആ തെറ്റുതിരുത്തലിന്റെ ഭാഗമായിട്ട് തന്നെ എന്നോടൊന്ന് മാറി നിൽക്കൂ എന്ന് പറഞ്ഞാൽ ഞാൻ പോകാൻ റെഡിയാവണ്ടേ? ചിലപ്പോൾ ലഗേജിന് പാക്ക് ചെയ്യാനുള്ള സമയം പോലും കുട്ടി എനിക്ക് കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് ഐ ആം കീപ്പിംഗ് മൈ ലഗേജ് ഓൾവേസ് പിക്ക് ആൻഡ് സ്പാൻ, റെഡി ടു ബി പിക്ഡ് അപ്പ് അറ്റ് എ മോമെന്റ്, ഇൻ എ മോമെന്റ്. അതൊരു വലിയ പ്രസ്താവനയാണ്.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായി ഗ്ലോബൽ ഹാർമണി മലയാളം.

0: മാറാം, നമുക്ക് മാറ്റാം. ഞാനിവിടെ ഉള്ളപ്പോൾ നീ ഭയക്കുന്നത് എന്തിന് എന്ന് സ്വാമി ആവർത്തിച്ച് നമ്മോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ എന്നാൽ എവിടെ? പുട്ടപർത്തിയിൽ സ്വാമി ഇരുന്നിട്ട് നമുക്കെന്തു ഗുണം എന്നാണ് പണ്ഡിതാഗ്രേസരനായ ശ്രീ കുട്ടികൃഷ്ണമാരാർ ചോദിക്കുന്നത്. അദ്ദേഹം പറയുന്നു, ഇവിടെ എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ, അവിടെ സ്വാമിയെ കാണാൻ ഇരുത്താൻ കഴിഞ്ഞാൽ പ്രശ്നം പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞു. ഭഗവാനെ നാം അവിടെ പ്രതിഷ്ഠിക്കേണ്ട കാര്യമില്ല, കാരണം ഭഗവാൻ അവിടെ തന്നെ സദാ വസിക്കുന്നു. പക്ഷേ നാം കാണുന്നില്ലെന്നു മാത്രം. ജ്വരം ബാധിച്ചവന് രുചി അറിയാത്തതുപോലെ, പനി പിടിച്ചവന് പഞ്ചസാര വായിലിട്ടാൽ മണൽ ഇട്ടതുപോലെ തോന്നും. വിഷയജ്വരം നുകരുമ്പോൾ ഉള്ളിൽ വസിക്കുന്ന ചിന്മയമൂർത്തിയെ നമുക്ക് കാണാനാകില്ല. അതിന് ആദ്യപടി ഭഗവാൻ നമ്മുടെ ഉള്ളിലുണ്ട് എന്നുറപ്പിക്കുകയാണ്. അതിനുശേഷമേ ഭഗവാനെ വെളിപ്പെട്ട് കിട്ടൂ. അതൊരു അന്ധവിശ്വാസമല്ലേ എന്ന് ചോദിച്ചേക്കാം. അന്ധവിശ്വാസം എന്നൊരു വിശ്വാസമില്ല. എല്ലാ വിശ്വാസങ്ങളും അന്ധമാണ് എന്ന് ശ്രീരാമകൃഷ്ണ പരമഹംസർ വിവേകാനന്ദ സ്വാമികളോട് അരുളിയിട്ടുണ്ട്. പഞ്ചേന്ദ്രിയങ്ങൾക്കും ഗ്രഹിക്കാനാവാത്ത ഒന്നിനെ പരാമർശിക്കേണ്ടി വരുമ്പോഴാണല്ലോ വിശ്വസിക്കുക എന്ന് മിക്കവാറും പ്രയോഗിക്കേണ്ടി വരുന്നത്. ലൌകികവും ആധ്യാത്മികവുമായ ജീവിതം മുഴുവനും വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. ഒരു നിമിഷം ആലോചിക്കൂ. ഉച്ചയ്ക്കുണ്ണാൻ കഴിയും എന്ന വിശ്വാസത്തിലല്ലേ രാവിലെ അരി അടുപ്പത്തിട്ടത്? കുട്ടി പഠിച്ച് തിരിച്ചു വരും എന്ന വിശ്വാസത്തിലല്ലേ മാതാപിതാക്കൾ രാവിലെ അവനെ പള്ളിക്കൂടത്തിൽ അയക്കുന്നത്? ഉണരും എന്ന വിശ്വാസത്തിലല്ലേ നാം ഉറങ്ങാൻ കിടക്കുന്നത്? രോഗം മാറും എന്ന വിശ്വാസത്തിലല്ലേ ഡോക്ടറെ കാണുന്നതും മരുന്ന് സേവിക്കുന്നതും? ഇവിടെയെല്ലാം വിശ്വസിക്കുക എന്നതല്ലാതെ മറ്റെന്ത് ഉറപ്പാണ് ഉള്ളത്? വിശ്വാസം ദൃഢസങ്കല്പമായി തീരുമ്പോഴാണ് വസ്തുത അനുഭവവേദ്യമാകുന്നതെന്ന് സാമാന്യമായി പറയാം. ഈശ്വര സങ്കല്പത്തിലാണ് പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മൾ ഓരോരുത്തരും ഈശ്വരാംശം തന്നെയാണല്ലോ. അപ്പോൾ നമ്മുടെ സങ്കല്പവും സത്യമായി തീരണം. അതിനു വേണ്ടത് ഉറച്ച സങ്കല്പമാണ്. ഉറച്ച സങ്കല്പം ദൃഢവിശ്വാസത്തിൽ നിന്നേ ഉദയം ചെയ്യൂ. ഇതിനു വേണ്ടത് ശുഭപ്രതീക്ഷയാണ്. ഒരമ്മ ഒരിക്കൽ തന്റെ ഇരട്ട മക്കൾക്ക് ഒരു പിറന്നാൾ സമ്മാനം കൊടുത്തു. രണ്ട് വലിയ പെട്ടികൾ. ഇരട്ടകളിൽ ഒന്നാമൻ പെട്ടി തുറന്നു നോക്കി. അതിൽ നിറയെ മണ്ണ്. അവന്റെ മുഖം കറുത്തു. അവൻ ആ പെട്ടി മാറ്റിയിട്ടു. പിന്നെ തിരിഞ്ഞുപോലും നോക്കിയില്ല. രണ്ടാമൻ പെട്ടി തുറന്നു. നിറയെ മണ്ണ്. അവനതിൽ കൈയിട്ട് തിരയാൻ തുടങ്ങി. ഇത് കണ്ട് ഒന്നാമൻ ചോദിച്ചു, എന്തിനാ വെറുതെ സമയം കളയുന്നത്? അതിലൊന്നും കാണില്ല, മുഴുവൻ മണ്ണാ. ഹേയ്, അങ്ങനെ ഒരിക്കലും വരില്ല. നമ്മുടെ അമ്മ ഇതിനകത്ത് എന്തെങ്കിലും ഒളിപ്പിച്ചു വെച്ച് കാണും. അമ്മ നമ്മളെ ഒരിക്കലും സങ്കടപ്പെടുത്തുകയില്ലല്ലോ. ഈ രണ്ട് മനോഭാവങ്ങളിൽ ഏതെങ്കിലും ഒന്നായിരിക്കും സാധാരണഗതിയിൽ നമ്മെ ഭരിക്കുന്നത്. സ്വാമി പറയുന്നു, ഒരമ്മയുടെ സ്നേഹമളക്കാൻ പോലും മനുഷ്യന് അസാധ്യമാണ്. അപ്പോൾ പിന്നെ എങ്ങനെ ആയിരം അമ്മമാരുടെ മൂർത്തരൂപമായ എന്റെ പ്രേമം നിങ്ങൾക്ക് വിലയിരുത്താൻ സാധിക്കും? എന്നെ ആശ്രയിക്കൂ. നിങ്ങൾക്ക് സംഭവിക്കുന്നതെല്ലാം സ്വാമി അറിയുന്നുണ്ട്. തക്ക സമയം സ്വാമി എല്ലാം പരിഹരിക്കും. നിശ്ചിന്തനായിരിക്കുക. ജീവിതക്ലേശങ്ങളിൽ അടിപതറുമ്പോൾ, ഞാൻ ഇത്രയും നന്നായി ജീവിച്ചിട്ട് എനിക്കിതോ ഗതി എന്ന് പലപ്പോഴും നാം കരുതിപ്പോകും. ഇത് സ്വാഭാവികം. പക്ഷേ അത് നമ്മുടെ വിശ്വാസക്കുറവിന്റെ ലക്ഷണമാണെന്ന് മനസ്സിലാക്കണം. ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമായി ലോകേശ്വരിയായ, സർവശക്തയായ, കരുണാമയിയായ എന്റെ സായി മാതാവ് ഉണ്ട് എന്ന സത്യം മനസ്സിൽ വീണ്ടും വീണ്ടും ഉറപ്പിക്കുക. ശുഭചിന്ത വളർത്തുക. മനസ്സ് അടങ്ങുന്നതും ശാന്തമാകുന്നതും അപ്പോൾ നമുക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നതാണ്. കവി കൂടിയായിരുന്ന ഒരു മഹാഗുരു ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മരണസമയം അടുത്തു. ഒരു കാവ്യം രചിച്ചു തുടങ്ങിയെങ്കിലും അദ്ദേഹത്തിനത് പൂർത്തീകരിക്കാനായില്ല. ഗുരുവിന് മൂന്ന് ശിഷ്യന്മാരുണ്ട്. ഇവരിൽ ഒരാളെ കാവ്യം പൂർത്തീകരിക്കാനുള്ള ചുമതല ഏൽപ്പിക്കാമെന്ന് അദ്ദേഹം വിചാരിച്ചു. യോഗ്യനായ ഒരാളെ കണ്ടെത്താൻ അദ്ദേഹം നിശ്ചയിച്ചു. ഒരു നാൾ ആശ്രമമുറ്റത്ത് ഇലകൾ പൊഴിഞ്ഞ് കമ്പുകൾ മാത്രമായി നിൽക്കുന്ന മാവ് ചൂണ്ടിക്കാണിച്ച് ഗുരു പറഞ്ഞു, നിങ്ങൾ മൂവരും ഈ വൃക്ഷത്തെക്കുറിച്ച് ഓരോ ശ്ലോകം തയ്യാറാക്കുക. ശിഷ്യന്മാർ ഗുരുകൽപ്പന നിറവേറ്റി. അദ്ദേഹം ശിഷ്യന്മാർ രചിച്ച ശ്ലോകം പരിശോധിച്ചു. ഒന്നാമത്തെ ശ്ലോകത്തിന്റെ സാരം ഇതായിരുന്നു, ഹേ വൃക്ഷമേ, നിന്നെ ഉണക്കിയ ക്രൂരനായ സൂര്യൻ തീർച്ചയായും ശിക്ഷിക്കപ്പെടും. ഈ ക്രൂരതയ്ക്ക് സൂര്യന് മാപ്പില്ല. രണ്ടാമൻ രചിച്ച ശ്ലോകം, ഹേ വൃക്ഷമേ, നിന്റെ ജീവിതം കഴിഞ്ഞു, ഇനി നിനക്കൊരു ജീവിതം ഈ സുന്ദരഭൂമിയിലില്ല, വിധിയെ നേരിടാൻ ഒരുങ്ങും. മൂന്നാമൻ ഈ വിധം എഴുതി, അല്ലയോ മാമരമേ, സന്തോഷമായിരിക്കൂ, താമസം വിന, ഇനി മഴ വരും, മഞ്ഞു വരും, നീ വീണ്ടും തളിർക്കും, പൂക്കും കായ്ക്കും, ഉണ്ണികൾ നിന്റെ തണലിൽ ആഹ്ലാദ നൃത്തം ചവിട്ടി മാമ്പഴം തിന്നും. ആ നല്ല നാളിനായി കാത്തിരിക്കൂ. കാവ്യം പൂർത്തീകരിക്കുവാനുള്ള ചുമതല മൂന്നാമത്തെ ശിഷ്യനെ ഏൽപ്പിച്ചുകൊണ്ട് ഗുരുനാഥൻ പറഞ്ഞു, ശുഭപ്രതീക്ഷയാണ് ജീവിതത്തിന്റെ പ്രാണവായു, അതില്ലാത്തവൻ, അത് പകർന്നുകൊടുക്കാത്തവൻ ജീവശവം. ചിന്തയുടെ ശക്തി അപാരമാണ്, ചിന്ത അതിസൂക്ഷ്മവുമാണ്, അതുകൊണ്ടുതന്നെ വമ്പിച്ച സ്ഫോടനശേഷിയും ചിന്തകൾക്കുണ്ട്. ചിന്ത, വാക്ക്, പ്രവൃത്തി, വാസന, ശീലം, സ്വഭാവം, ഭാവി എന്നിങ്ങനെയാണ് അതിലെ ചങ്ങലക്കണ്ണികൾ. ചിന്ത വാക്കിലേക്കും വാക്ക് പ്രവൃത്തിയിലേക്കും നയിക്കുന്നു. പ്രവൃത്തി ക്രമേണ ശീലമാകുകയും ശീലം തന്റെ തന്നെ ഭാഗമായി തീരുകയും അതനുസരിച്ച് ഒരുവന്റെ ഭാവി രൂപപ്പെടുകയും ചെയ്യുന്നു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ വിധികർത്താക്കൾ നാം തന്നെ. അങ്ങനെയെങ്കിൽ ശുഭചിന്തകൾ ഉറപ്പിച്ച് നമുക്കെന്തുകൊണ്ട് സന്തോഷകരമായ, ആനന്ദകരമായ ഒരു ഭാവി പടുത്തുയർത്തിക്കൂടാ? ഇന്ന് നാം അനുഭവിക്കുന്ന സുഖത്തിനും ദുഃഖത്തിനും കാരണം സ്വന്തം ചിന്തയും ശീലവുമാണ്. അതുകൊണ്ട് ഇന്നത്തെ അവസ്ഥ ഉടച്ചു വാർത്തയെ തീരൂ. മാനസികമായി നാം ഒരുക്കിയ തടവറ നാം തന്നെ പൊളിക്കണം. രസകരമായ ഒരു സർക്കസ് കഥ കേട്ടിട്ടുണ്ട്. സർക്കസ് കൂടാരത്തിലെ ഒരു പുലി. വർഷങ്ങളായി അവൻ ഒരു ഇരുമ്പ് കൂട്ടിലാണ് വാസം. ഒരിക്കൽ അവന്റെ കൂട് പൂട്ടാൻ പണിക്കാരൻ മറന്നുപോയി. കൂട്ടിൽ കയറിയ പുലി ഇറങ്ങിപ്പോകാനും കൂട്ടാക്കിയില്ല. താൻ തടവറയിലെന്ന ചിന്ത അവനെ അപ്പോഴും ഭരിച്ചുകൊണ്ടിരുന്നു. കുടത്തിലിട്ട കുമ്പളങ്ങിയുടെ അവസ്ഥയാണ് ഇത്തരം മനോനിലക്കാർക്ക് ഉണ്ടാകുക. കുമ്പളങ്ങ എലി തിന്നാതിരിക്കാനായി പൂവിട്ട കാലത്ത് തന്നെ ആ ഭാഗം ഒരു കൊച്ചു കുടത്തിലാക്കി കൃഷിക്കാരൻ. കൊച്ചു കുമ്പളങ്ങ സുരക്ഷിതമായി കുടത്തിനകത്ത് വളരാൻ തുടങ്ങി. പക്ഷേ എന്തോ കൃഷിക്കാരൻ പിന്നീട് ആ കുടം മാറ്റാൻ മറന്നുപോയി. കുമ്പളങ്ങ ആ ചെറിയ മൺകുടത്തിന്റെ അത്രയും വളർന്നപ്പോഴേ അതിന്റെ വളർച്ച മുരടിച്ചു. കാരണം പിന്നീട് വളരാൻ അതിന് ഇടമില്ലാതായിപ്പോയല്ലോ. ഇങ്ങനെ സ്വയം കെട്ടിയ മാനസിക തടവറയിൽ കിടന്ന് നാം മുരടിക്കരുത്. നമ്മെ സങ്കോചിപ്പിക്കുന്ന സകല വേലിക്കെട്ടുകളും തകർക്കണം. ധീരന്റേതാണ് ആധ്യാത്മിക പാത. കരുത്തുള്ളവനാണ് ഈ ലോകത്തിലെ സുഖമായ ജീവിതം. കരുത്തിന്റെ ഉടമ ഈശ്വരൻ. ഈശ്വരന്റെ വാസം നമ്മുടെ മനസ്സിൽ. മനസ്സ് ചിന്തകളുടെ സമാഹാരം. ആ ചിന്തകൾ നേർവഴിക്കായാൽ ഈശ്വരൻ നമ്മുടേതായിത്തീരും.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായി ഗ്ലോബൽ ഹാർമണി മലയാളം. ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ വിദ്യാഭ്യാസ പ്രവർത്തനത്തിന്റെ ഭാഗമായി ലോകമെമ്പാടും ബാലവികാസ് പ്രവർത്തിച്ചു വരുന്നു. ബാലവികാസ്.

0: സായിറാം ആന്റി.
1: സായിറാം മക്കളെ, ഇന്ന് അഷ്ടോത്തരം തന്നെയാണ് എടുക്കുവാൻ പോകുന്നത്.
2: അടുത്തത് 31-ാമത്തതല്ലേ?
1: 30 എണ്ണവും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞല്ലോ അല്ലേ? ദിവസവും ചൊല്ലാറുണ്ടോ? ദിവസവും സന്ധ്യയ്ക്ക് ചൊല്ലിയാലേ പഠിക്കുവാൻ പറ്റുള്ളൂ. അടുത്തതേതാണ്?
3: ഓം ശ്രീ സായി ഷിർദി സായി മൂർത്തയേ നമഃ.
1: മൂർത്തയെ എന്നാൽ ആകാരമുള്ളയാൾ. മദ്രാസിലെ ലോകനാഥ മുതലിയാർ എന്നൊരാൾ ഒരു താന്ത്രികന്റെ ദുഷ്പ്രയോഗങ്ങൾ മൂലം ഭ്രാന്തനായി മാറി.
3: ആന്റി, അങ്ങനെയൊക്കെ സംഭവിക്കുമോ?
1: ഭഗവാനിൽ പരിപൂർണ ശരണാഗതിയുള്ളവർക്ക് ഒന്നും സംഭവിക്കുകയില്ല. ഒന്നിനും ഭയം വേണ്ട.
4: എന്നിട്ട് അയാൾക്കെന്തു സംഭവിച്ചു?
1: ഒരിക്കൽ ബാബ തന്റെ കട്ടിലിന്റെ തലയ്ക്കൽ നിൽക്കുന്നതായി അയാൾക്കൊരു ദർശനമുണ്ടായി. മുതലിയാരുടെ ചിത്തഭ്രമം സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് മാറുകയും അയാൾക്ക് സുബോധം ലഭിക്കുകയും ചെയ്തു.
2: ഭയങ്കര അത്ഭുതം തന്നെ.
1: പൂർണമായും രോഗവിമുക്തനായ അയാൾക്ക് സ്വാമി ഈശ്വരൻ തന്നെ എന്ന ദൃഢവിശ്വാസവും ഉണ്ടായി. അതിനാൽ മദ്രാസിന്റെ അതിർത്തി പ്രദേശത്ത് ഗിണ്ടി എന്ന സ്ഥലത്ത് സ്വാമിക്ക് ഒരമ്പലം പണിയുവാൻ അയാൾ തീരുമാനിച്ചു. പക്ഷേ അമ്പലത്തിൽ ഷിർഡി ബാബയുടെ വിഗ്രഹം സ്ഥാപിക്കണമെന്ന് അയാൾക്ക് ആന്തരികമായി ഒരു പ്രേരണയുണ്ടായി.
3: എന്നിട്ട് ഷിർദി ബാബയെ ആണോ പ്രതിഷ്ഠിച്ചത്?
1: അതെ. പിന്നീട് ശ്രീ സത്യസായി ബാബ അയാളുടെ തീരുമാനം ശരിയാണെന്ന് ഒരു എഴുത്തിലൂടെ അറിയിച്ചു. അമ്പലത്തിന്റെ പണി പൂർത്തിയായപ്പോൾ 1948 സ്വാമി തന്നെ ഷിർഡി സായി വിഗ്രഹം അവിടെ പ്രതിഷ്ഠിച്ചു.
4: ഓ, സ്വാമി മുതലിയാരുടെ വീട്ടിൽ വന്നു അല്ലേ?
1: വിഗ്രഹം പ്രതിഷ്ഠിക്കുന്ന ദിവസം മുതലിയാരുടെ കുടുംബാംഗങ്ങൾക്ക് സ്വാമിയുടെ പാദപൂജയും പുഷ്പാർച്ചനയും നടത്താനുള്ള ഭാഗ്യം സിദ്ധിച്ചു.
3: അവരുടെ ഒരു ഭാഗ്യം.
1: സ്വാമിയുടെ പാദങ്ങൾ ചന്ദനച്ചാറിൽ മുക്കിയ ഒരു തുണിയിൽ പതിപ്പിച്ചു കൊടുക്കണമെന്ന് അവർ സ്വാമിയോട് കേണപേക്ഷിച്ചു.
2: എന്നിട്ട് സ്വാമി കൊടുത്തോ?
1: സ്വാമി ചോദിച്ചു, നിങ്ങൾക്കെന്തിനാണ് എന്റെ പാദമുദ്രകൾ? ഇന്ന് ഞാൻ ഷിർഡി ബാബയെയല്ലേ അമ്പലത്തിൽ പ്രതിഷ്ഠിച്ചത്? അതിനാൽ അദ്ദേഹത്തിന്റെ പാദമുദ്രകൾ നൽകാം.
3: എന്നിട്ട് ഷിർഡിയുടെ പാദമുദ്രകൾ കൊടുത്തോ?
1: സ്വാമി എന്നിട്ട് തന്റെ പാദങ്ങൾ ഒരു വെള്ള സിൽക്ക് തുണിയിൽ വെച്ചു. എന്തൊരു അത്ഭുതം! സ്വാമിയുടെ ചെറിയ കോമള പാദങ്ങളുടെ മുദ്രയ്ക്ക് പകരം അവിടെ ഷിർഡിയിലെ വഴിത്താരകളെ പാവനമാക്കിയ ഷിർഡി സായിബാബയുടെ നീണ്ടതും പരന്നതുമായ പാദമുദ്രകളാണ് പതിഞ്ഞുകണ്ടത്.
4: രണ്ടുപേരും ഒന്നാണെന്ന് കാണിക്കാനാവും അല്ലേ ആന്റി?
1: നമുക്ക് പ്രണമിക്കാം. സായി ഷിർഡി ബാബയുടെ പുനരവതാരമായ അങ്ങയുടെ പാദപത്മങ്ങളിൽ ഞങ്ങളുടെ വിനീതമായ പ്രണാമങ്ങൾ.
0: ഓം ശ്രീ സായി ഷിർഡി സായി മൂർത്തയേ നമഃ.
1: അടുത്ത നാമം.
0: ഓം ശ്രീ സായി ദ്വാരകാമായി വാസിനേ നമഃ.
1: ദ്വാരകാമായി വാസിനെ എന്നാൽ ഷിർഡിയിലെ ദ്വാരകാമായിയിൽ വസിച്ചിരുന്ന ആൾ.
2: ആന്റി, ആന്റി ഷിർഡിയിൽ പോയിട്ടുണ്ടോ?
1: ഉവ്വ്, ഞാൻ ഷിർഡിയിൽ പോയിട്ടുണ്ട്. 2 പ്രാവശ്യം പോയിട്ടുണ്ട്.
3: എന്റെ അമ്മ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനും കൂടെ പോകും.
1: പോകണമെന്ന് ആഗ്രഹിച്ചാൽ സ്വാമി കൊണ്ടുപോയിക്കോളും. ചില ഭക്തരോട് ഷിർഡി സന്ദർശിക്കണമെന്ന് സ്വാമി പ്രത്യേകം നിർദ്ദേശിക്കാറുണ്ട്. ഷിർഡിയിലേക്ക് പോകേണ്ട വഴി, അവിടുത്തെ കിണറുകളിൽ നിന്നുള്ള ജലസേചനം, ഷിർഡിയിലെ കൃഷിരീതികൾ, സമാധി മന്ദിരം, അവിടുത്തെ ഭിത്തികളിൽ തൂക്കിയിട്ടിരിക്കുന്ന വിവിധ ചിത്രങ്ങൾ തുടങ്ങി പലതും സ്വാമി അവിടെ താമസിച്ചിരുന്ന മാതിരി യഥാർത്ഥമായി നൽകുമായിരുന്നു.
4: സ്വാമിക്ക് ഷിർഡിയും പർത്തിയുമെല്ലാം ഒരുപോലെയാണല്ലേ?
1: ഒരിക്കൽ ഷിർഡിയിലേക്ക് പോകുന്ന ഒരു തീർത്ഥാടക സംഘത്തോട് സ്വാമി പറഞ്ഞു, നിങ്ങൾ ദ്വാരകാമായിയിൽ ഉറങ്ങുവിൻ, നിങ്ങൾക്ക് അവിടെ ഞാൻ സ്വപ്നദർശനം നൽകാം.
2: ആന്റി, ആന്റി സ്വപ്നത്തിൽ ബാബയെ കണ്ടിട്ടുണ്ടോ?
1: തീർച്ചയായും. ഇപ്പോൾ കുറെ കാലമായി കാണാറില്ല. നേരത്തെ ഇടയ്ക്കിടയ്ക്ക് കാണുമായിരുന്നു. അപ്പോൾ എന്ത് സന്തോഷമാണെന്നോ?
3: ഞാൻ ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട് പരീക്ഷയുടെ കാലത്ത്.
1: അങ്ങനെ അവർ ഷിർഡിയിലെത്തിയപ്പോൾ ദ്വാരകാമായിൽ തന്നെ ഉറങ്ങുകയും സ്വാമി അവർക്ക് സ്വപ്നത്തിൽ ദർശനം നൽകുകയും ചെയ്തു. അവരോട് സംസാരിക്കുകയും അവരെ സന്തോഷിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ സ്വാമിയുടെ പ്രതിജ്ഞ നിറവേറ്റി. ബാബ പറയാറുണ്ട്, ഞാൻ നിങ്ങളുടേതാണ്, നിങ്ങൾ എന്റേതും. ഞാൻ ഒരു ക്ഷണത്തിനു പോലും കാത്തുനിൽക്കുന്നില്ല. നമ്മുടെ ബന്ധം ബാഹ്യമായതല്ല, അത് ആത്മാവിന്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതാണ്. ഞാൻ നിങ്ങളോടൊപ്പവും നിങ്ങളുടെ ഉള്ളിലുമുണ്ട്. അതുകൊണ്ട് എനിക്ക് പ്രത്യേക സ്വാഗതമോ പ്രത്യേക അപേക്ഷയോ ആവശ്യമില്ല. സായി, ദ്വാരകാമായിയിൽ വസിക്കുന്ന അങ്ങയുടെ ചരണകമലങ്ങളിൽ ഞങ്ങളുടെ വിനീതമായ പ്രണാമങ്ങൾ.
0: ഓം ശ്രീ സായി ദ്വാരകാമായി വാസിനേ നമഃ.
1: ഇനി നമുക്ക് അടുത്തത് പഠിക്കാം. ഏതാണ് അടുത്ത നാമം?
0: ഓം ശ്രീ സായി ചിത്രാവതി തട പുട്ടപ്പത്തി വിഹാരിണേ നമഃ.
1: ചിത്രാവതി നദിയുടെ തീരത്ത് വിഹരിക്കുന്നവൻ എന്നർത്ഥം. ഓരോ പുണ്യസ്ഥലത്തിനും അതിന്റേതായ ഒരു ചരിത്രമുണ്ട്. പുണ്യസ്ഥലങ്ങൾ മിക്കവാറും നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നവയാണ്. ആ സ്ഥലത്തിനോടനുബന്ധിച്ച് ഏതെങ്കിലും ഒരു വലിയ വൃക്ഷവും ഉണ്ടായിരിക്കും. പുട്ടപ്പരുത്തിയിലെ പുണ്യനദി ചിത്രാവതിയും പുണ്യവൃക്ഷം ചിത്രാവതി തീരത്തുള്ള ഒരു കുന്നിനു മുകളിൽ നിൽക്കുന്ന കൽപ്പവൃക്ഷം എന്നറിയപ്പെടുന്ന ഒരു പുളിമരവുമാണ്.
4: ആ മരത്തിന്മേൽ നിന്നാണല്ലേ സ്വാമി കുട്ടികൾക്ക് പലതരം പഴങ്ങളെല്ലാം എടുത്തു കൊടുത്തിരുന്നത്?
2: അതിപ്പോഴും അവിടെയുണ്ടോ?
1: സ്വാമിയുടെ സമാധി കഴിഞ്ഞ് കുറെ നാൾ കഴിഞ്ഞപ്പോൾ അത് മറിഞ്ഞു വീണു എന്നാണ് കേട്ടത്. ആദ്യകാലങ്ങളിൽ സ്വാമി തന്റെ ഭക്തരെ എല്ലാ ദിവസവും ചിത്രാവതി നദിയുടെ തീരത്ത് കൊണ്ടുപോകുമായിരുന്നു. അദ്ദേഹം ഭജനകൾ നടത്തുകയും തന്നെത്താനെ രചിച്ച് രാഗമിട്ട ഭജനകൾ പഠിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ആത്മീയമായി ഉന്നതി എത്ര ആവശ്യമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി കൊടുത്തിരുന്നു. 1949 ഒരു ദിവസം സ്വാമി ചിത്രാവതി തീരത്തേക്ക് പോകുമെന്ന് ഒരു ശ്രുതിയുണ്ടായി.
3: അപ്പോഴൊക്കെ എല്ലാവരും സ്വാമിയോടൊപ്പം പോകുമോ?
1: തീർച്ചയായും, പക്ഷെ അപ്പോൾ ഇത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല.
2: അപ്പോൾ എല്ലാവർക്കും സ്വാമിയോട് വളരെ അടുത്ത് പെരുമാറുവാൻ പറ്റിയിരുന്നു അല്ലേ? അവരുടെ ഒരു ഭാഗ്യം.
1: വൈകുന്നേരം 5 മണിയായപ്പോൾ സ്വാമി പ്രശാന്തി മന്ദിരത്തിൽ നിന്നും പുറത്തുവന്ന ഭക്തജനങ്ങളുടെ ഒപ്പം നദീതീരത്തേക്ക് പോയി. പോകുന്ന വഴിക്ക് അദ്ദേഹം ചിലരോടൊക്കെ തമാശകൾ പറഞ്ഞും കുശലാന്വേഷണം നടത്തിയും എല്ലാവരോടും വളരെ സ്നേഹപൂർവം സംസാരിച്ചുകൊണ്ട് നടന്നു.
4: അപ്പോൾ എന്ത് രസമായിരിക്കും അല്ലേ?
1: നദിയിൽ തീരെ വെള്ളമില്ലായിരുന്നതിനാൽ ബാബ മറുകരയിലേക്ക് നടന്നുപോയി. അവിടെ എത്തിയ അദ്ദേഹം തന്നെ അനുഗമിച്ച കൂട്ടത്തിൽ പ്രായമായവർ പോലും എത്തുന്നതുവരെ കാത്തുനിൽക്കുകയും അതിനുശേഷം എല്ലാവരുടെയും ഒപ്പം നദീതീരത്തെ പൂഴിമണലിൽ ഇരിക്കുകയും ചെയ്തു. അദ്ദേഹം കുറെ ഭജനകൾ പഠിപ്പിച്ചു. പിന്നെ ഷിർഡി ബാബയെക്കുറിച്ച് ഭക്തന്മാർ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി. ബാബ പറഞ്ഞു, താൻ ഷിർഡി ബാബയുടെ പുനരവതാരമാണ്. അതുതന്നെയല്ല, ഇപ്പോൾ കിട്ടുന്ന ഷിർഡി ബാബയുടെ ചിത്രങ്ങൾ വാസ്തവത്തിൽ അദ്ദേഹത്തെ ശരിയായി ചിത്രീകരിക്കുന്നില്ലെന്നും അവയിൽ എന്തൊക്കെ തെറ്റുകളുണ്ടെന്നും ബാബ വിസ്തരിച്ചു പറഞ്ഞു.
2: എന്നിട്ട് ബാബ ഷിർഡി സായിയുടെ ശരിയായ പടം കൊടുത്തോ?
1: ഇതു പറഞ്ഞിട്ട് അദ്ദേഹം തന്റെ കൈകൾ മണ്ണിൽ പൂഴ്ത്തുകയും അവൾ അതിനുശേഷം എല്ലാവരുടെയും ഒപ്പം നദീതീരത്തെ പൂഴിമണലിൽ ഇരിക്കുകയും ചെയ്തു. അദ്ദേഹം കുറെ ഭജനകൾ പഠിപ്പിച്ചു. പിന്നെ ഷിർഡി

0: ശരിയായ പടം കൊടുത്തോ?
1: ഇതു പറഞ്ഞിട്ട് അദ്ദേഹം തന്റെ കൈകൾ മണ്ണിൽ പൂഴ്ത്തുകയും അവിടെ നിന്നും ശിർഡി ബാബയുടെ ഒരു പടം വലിച്ചെടുക്കുകയും ചെയ്തു.
2: വെറും മണ്ണിൽ നിന്ന് ഫോട്ടോ എടുത്തോ? അതെങ്ങനെ?
1: ആ ചിത്രമാണ് ശിർഡി ബാബയുടെ ശരിയായ രൂപമെന്നും ബാബ പറഞ്ഞു. ഇതുകൂടാതെ ഈ തരത്തിലുള്ള ഒട്ടനവധി അത്ഭുത ലീലകൾ ചിത്രാവതി തീരത്തിലും കൽപ്പവൃക്ഷത്തിലും സ്വാമി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. സായി ചിത്രാവതി തീരത്ത് തന്റെ ലീലകളാൽ ഭക്തരെ ആനന്ദിപ്പിച്ചിരുന്ന അങ്ങേക്ക് എന്റെ ഭക്തി നിർഭരമായ പ്രണാമങ്ങൾ.
3: ഓം ശ്രീ സായി ചിത്രാവതി തട പുട്ടപ്പറ്റി വിഹാരിണേ നമഃ.
1: ജയ സായിറാം.
4: മാന്യ ശ്രോതാക്കളെ, സ്നേഹം നിറഞ്ഞ സായിറാം, റേഡിയോ സായി ഗ്ലോബൽ ഹാർമണി മലയാളം പരിപാടികൾ ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ പ്രേമനിർഭരമായ സന്ദേശങ്ങളും അമൃതവാണികളും റേഡിയോ സായി ഗ്ലോബൽ ഹാർമണി മലയാളം പരിപാടികളിലൂടെ എല്ലാ വെള്ളിയാഴ്ചയും ഇതേ സമയം നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായി ഗ്ലോബൽ ഹാർമണി മലയാളം.
5: പ്രിയ ശ്രോതാക്കളെ, സായിറാം റേഡിയോ സായി ഗ്ലോബൽ ഹാർമണി മലയാളം പരിപാടികളെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, ശ്രീ സത്യസായി മീഡിയ ഫൗണ്ടേഷൻ, ശ്രീ സായി വിദ്യാവിഹാർ, തിരുവാലൂർ, ആലുവ, എറണാകുളം ഡിസ്ട്രിക്ട്, കേരള. പിൻകോഡ് 683511. ഇമെയിൽ അഡ്രസ് സായി സന്ദേശ് @sify.com. സായിറാം.
6: യു ആർ ലിസ്ണിംഗ് ടു അവർ വീക്ലി വന എക്സ്ക്ലൂസീവ് ബ്രോഡ്കാസ്റ്റ് in Malayalam, the native language of the South Indian state of Kerala.